0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യനെപ്പോഴും ആഗ്രഹിക്കാറുള്ളതാണ് സ്വസ്ഥത, അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെ പറയുന്നത്. വലിയ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ, കഷ്ടപ്പാടുകൾക്കിടയിൽ, കച്ചവടത്തിനിടയിലൊക്കെ അല്പം സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നത് നല്ലതുമാണ്. പക്ഷേ തിരക്ക് വലിയൊരനുഗ്രഹമാണെന്ന് കൂടി നാം മറന്നുപോകരുത്. തിരക്കിനിടയിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് മുഖങ്ങളെ കാണാൻ, ഒരുപാട് മനുഷ്യരെ കാണാൻ, ഒരുപാട് പ്രയാസങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും വൈവിധ്യമാർന്ന വികാരങ്ങളിലൂടെ സഞ്ചരിക്കാൻ തിരക്ക് നമുക്ക് കാരണമാകുന്നു. ആ തിരക്ക് അങ്ങനെ നമുക്ക് അനുഗ്രഹമാകുന്നു. തിരക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, മനുഷ്യൻ്റെ മനസ്സിലെപ്പോഴും രൂഢമൂലമാകുന്നൊരു വികാരമാണ് സ്വാർത്ഥത. തന്നെക്കുറിച്ചുള്ള ചിന്ത, തനിക്ക് മാത്രമുള്ള ലോകമെന്ന വിചാരം, തനിക്ക് മാത്രം സമ്പാദിക്കണമെന്ന ആഗ്രഹം, ഇത്തരത്തിലുള്ള സ്വാർത്ഥത ഏറ്റവും കൂടുതൽ മനുഷ്യരിലുണ്ടാകുന്നത് അവൻ്റെ മനസ്സ് സ്വസ്ഥമായിരിക്കുമ്പോഴാണ്. തിരക്കായിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവനെക്കുറിച്ച് ഓർക്കാൻ പോലും നേരമുണ്ടാകില്ല. ആ തിരക്ക് നന്മയിലൂടെ കൂടിയാണെങ്കിൽ അത് വലിയ പ്രതിഫലാർഹവുമാണ്. അതുകൊണ്ട് തന്നെ സ്വസ്ഥതയും ലീവിനെയും അല്ലെങ്കിൽ അവധിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ തിരക്കിനെയും സ്നേഹിക്കാം നാം പഠിക്കണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ വ്യത്യസ്ത വികാരങ്ങളിലുള്ള മനുഷ്യരുടെ ഇടയിലൂടെ, വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലൂടെ, വ്യത്യസ്ത ചിന്തകളിലൂടെ ഒക്കെ കടന്നുപോകുന്ന തിരക്ക് എപ്പോഴും ഉണ്ടാകണേയെന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ആ തിരക്കിനിടയിൽ ആ തിരക്കിൻ്റെ കാരണങ്ങൾ നന്മയാണെന്നത് മറന്നുപോകാൻ മാത്രം ഇടയാക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം ശുഭകരമാണ്, ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ക്ഷേമപെൻഷൻ വിതരണത്തിന് 957,93,00,000 രൂപയും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണത്തിന് 110,86,00,000 രൂപയുമാണ് അനുവദിച്ചത്. ഓരോ മാസവും പെൻഷൻ തുക യഥാസമയത്ത് ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്നത് UDF ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക സർവീസ് ക്ലിനിക്ക് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റ് അനക്സ് ലയം ഹാളിൽ മന്ത്രി റോജി എം ജോൺ സർവീസ് ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തു. വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ക്ലിനിക്കിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ആയിരക്കണക്കിന് ഫയലുകളായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത്. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയായ സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപക അമരക്കാരനാണ് സൂര്യകൃഷ്ണമൂർത്തി. അടുത്ത മാസം 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ സംസ്ഥാന ഗവൺമെന്റ് 2023 സിവിലിയൻ ബഹുമതിയായ കേരളപ്രഭ നൽകി ആദരിച്ചു. 3 തവണ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഡയറക്ടറായി. ഡെസ്ക് റിപ്പോർട്ട്.
1: ISROയിൽ സീനിയർ സയന്റിസ്റ്റായിരുന്ന സൂര്യകൃഷ്ണമൂർത്തി ഔദ്യോഗിക ജീവിതത്തിന് ശേഷം മുഴുവൻ സമയം കലാരംഗത്തിന് സ്വയം സമർപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കലാസാംസ്കാരിക കേരളത്തിന് വലിയ നഷ്ടമാണ്. സൂര്യകൃഷ്ണമൂർത്തിയുടെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട്ടെ വസതിയിലെത്തിച്ചു. രാവിലെ മുതൽ വസതിയിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കലയുടെ വിവിധ മേഖലകളെ ഒരേ വേദിയിൽ അണിനിരത്തി സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശനും അനുശോചിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിമയായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അതുല്യനായ കലാസംഘാടകനെയാണ് സൂര്യകൃഷ്ണമൂർത്തിയുടെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ്
0: കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരന് നാട് യാത്രാമൊഴി നൽകി. ഔദ്യോഗിക ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും ശേഷം മൃതദേഹം മാങ്കാവിലെ മാനാരി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ടൌൺഹാളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി റീത്ത് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജനസേവ, ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ഹിമാചലിലെ ജൽജീവൻ മിഷനെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 2019 ജൽജീവൻ പദ്ധതി നടപ്പാക്കിയത്. ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഹിമാചൽ പ്രദേശിന്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ്. എന്നാൽ പദ്ധതി വന്നതോടെ കുടിവെള്ളം എല്ലാ ഗ്രാമങ്ങളിലും ലഭിക്കുന്ന മലയോര സംസ്ഥാനമായി ഹിമാചൽ മാറി. ഏകദേശം 17,09,000 ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് ഒരാൾക്ക് പ്രതിദിനം 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഷിംല ജില്ലയിലെ ബദേ ഗ്രാമത്തിലെ താമസക്കാരിയായ മമത ആകാശവാണിയോട് പറഞ്ഞു.
0: ഒമാന്റെ കിഴക്കൻ തീരത്ത് MV കേപ് ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 19 പേരെ രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ ED ശുപാർശയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് MLA, ഭാര്യ TV വീണ എന്നിവർക്കെതിരായ അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ചു. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് SP വിക്രമൻ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശം. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ച ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27 തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും വെള്ളിയാഴ്ച തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഇന്ന് ലോക മാരിടൈം ദിനം. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തെ അവസാന വ്യാഴാഴ്ചയാണ് ദിനം ആചരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് എറണാകുളത്ത് ദിനം സമഗ്രമായി ആഘോഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിന്റെ 5ാം ദിവസം ഇന്ത്യക്ക് വിജയത്തുടക്കം. രാവിലെ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ സ്വന്തമാക്കി. എന്നാൽ പുരുഷന്മാരുടെ സിംഗിൾസ് സ്കൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവാറിന് മെഡൽ നഷ്ടമായി. വനിതകളുടെ 60 കിലോ വുഷു ഫൈനലിൽ റോഷിബിന ദേവി ചൈനയുടെ ഴാങ് സിയോവോയുവിനെ നേരിടുകയാണ്. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുരുഷ ബാഡ്മിന്റൺ ടീമിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയതിന് ടീമിനെ അഭിനന്ദിച്ച അദ്ദേഹം അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസ നേർന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് ഫുട്ബോൾ പ്രദർശന മത്സരത്തിൽ ഇന്ത്യ ഓൾസ്റ്റാഴ്സിനെ ബ്രസീൽ ലെജൻസ് 3-4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഫെർണാണ്ടീനിയോ നേടിയ തകർപ്പൻ ഹാട്രിക്കും വിഖ്യാത താരം റൊണാൾഡീനിയോയുടെ പെനാൽറ്റി ഗോളുമാണ് ബ്രസീലിന് വിജയം സമ്മാനിച്ചത്. ഇന്ത്യക്കായി ഇരട്ട ഗോളുകളോടെ മലയാളി താരം സി കെ വിനീതും അവസാന നിമിഷങ്ങളിൽ അഷിം വിശ്വാസും തിളങ്ങിയെങ്കിലും ജയം ബ്രസീലിനൊപ്പമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കാലാനുസൃതമായി ആധുനീകരിക്കുന്നതിന് നടപടികൾ പരിഗണനയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ ഡി സജിത് ബാബു കാസർകോട്ട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രയോജനപ്പെടുന്ന AI ചാറ്റ്ബോട്ട്, പോളിംഗ് സ്റ്റേഷൻ, ലൊക്കേറ്റർ ആപ്പ് എന്നിവ ആരംഭിക്കുന്നതും ജില്ലാ ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ ഓൺലൈനിൽ കൊണ്ടുവരുന്നതും പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. 2019 കാസർകോട് ജില്ലയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളുടെ വിവരങ്ങളും QR കോഡിൽ ലഭ്യമാക്കിയിരുന്നുവെന്നും ജില്ലാതലത്തിൽ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി ജില്ലാ ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും സർക്കാർ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണനയിലുണ്ട്. എല്ലാ സ്കൂളുകളിലെ ബൂത്തുകളിലും ഫാൻ, ലൈറ്റ്, കുടിവെള്ളം, ശുചിമുറി എന്നിവ ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് ഫലപ്രഖ്യാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പ്രത്യേക സർവീസ് ക്ലിനിക് ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. ഇപ്പൊ രണ്ടു കുറച്ച് ദിവസമായല്ലേ എന്റെ സൗരം ഒക്കെ നിങ്ങളിങ്ങനെ കേട്ടിട്ട്. അപ്പോൾ എല്ലാവരും നല്ല 28 ഓണമൊക്കെ അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. എല്ലാ നല്ല 28 ഓണമുണ്ട്, മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലാവരും കുറച്ചിങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിലും കാര്യത്തിലും ഒക്കെ ആണെന്നറിയാം. പക്ഷേ എന്നാലും നമ്മൾ ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ തിരിച്ചു വരാം. പെട്ടെന്ന് എല്ലാവരും ഒന്ന് റേഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ ലങ്സ് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ശ്വാസകോശമാണ് കേട്ടോ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് നമ്മളെല്ലാവരും പറയുമ്പോഴും ശ്വാസകോശത്തെ അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അതിൻ്റെ രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുകയാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ദിവസത്തിൽ. അപ്പം ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് നമ്മളെപ്പോഴും പറയും അല്ലേ. അപ്പോൾ പുകവലിയും ശ്വാസകോശവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മളുടെ എയർ പൊല്യൂഷൻ, നമ്മളുടെ അന്തരീം വായുമലിനീകരണം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, ആസ്മ, COPD തുടങ്ങിയ രോഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശ്വാസമുട്ടൽ നമ്മൾ അവഗണിക്കരുത്, ശ്വാസകോശത്തെ ആരോഗ്യപരമായി സൂക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് നമുക്ക് ഈ നമ്മളുടെ ശ്വാസകോശത്തെ നമുക്ക് നിയന്ത്രിക്കാനും നമ്മുടെ ശ്വാസകോശത്തെ നമുക്ക് ശുദ്ധീകരിക്കാനും നമുക്ക് പറ്റുന്നത് എന്നുള്ളൊരു ടോപ്പിക് കൂടെ നമുക്ക് ഇന്നത്തെ ദിവസം ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ ആഴ്ച കൂടിയാണ് കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൃദയമിടിപ്പ് ക്രമരഹിതമാകുന്നത് എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വളരെയധികം നമുക്ക് പൊതുജനങ്ങളോട് നമ്മൾ പറയേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ശ്വാസകോശം, ഇത് രണ്ടും നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാം. നമ്മൾക്ക് നമ്മുടെ ശ്വാസം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതായത് നമ്മളൊരു ദിവസം എത്ര തവണ ശ്വസിക്കുന്നു എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ. പക്ഷേ ശ്വാസത്തിന് ചെറിയൊരു തടസ്സം വന്നാൽ മാത്രമാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാകുന്നത്. അപ്പം ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്വസിക്കാനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ അതിൻ്റെ വിലയൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാവുന്നത്. നമ്മൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് തവണ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ഒരു ശ്വാസം പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്വാസം എടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ആ ശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് അല്ലേ. ശ്വാസം നിലച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് തീരും അല്ലേ, എല്ലാ കാര്യങ്ങളും കൊണ്ടും നമുക്ക് തീരും. പക്ഷേ അത് നമ്മൾ എത്ര തവണ എങ്ങനെ നമ്മൾ എത്രത്തോളം അതിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് അതിനകത്ത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ശ്വാസത്തെ അല്ലെങ്കിൽ നമ്മളുടെ വായുവിനെ മലിനീകരണത്തിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യം അപകടകരമായിട്ടുള്ള പുക ശ്വസിച്ചാലും നമുക്കതിൽ നിന്ന് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് നമുക്കെത്താം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു? ആ ഒരു മലിനീകരണം വരുമ്പോൾ നിങ്ങൾ അതിനെ തടയുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസകോശത്തെ തന്നെ മലിനീകരണമാക്കാൻ വേണ്ടി പുകവലിക്കുന്നവരാണോ? അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണോ? ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ പുകവലിക്കുന്നവരടുത്ത് നിങ്ങൾ ഇനി മുതൽ പുകവലിക്കാനായിട്ട് പാടില്ല, നിങ്ങൾക്ക് ഇന്ന ഇന്ന ദോഷങ്ങൾ ഇതിനകത്ത് നിന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ ബോധവൽക്കരിക്കാറുണ്ടോ? അല്ലെങ്കിൽ പുകവലി നിർത്തിയവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ വളരെ കാലം കുറച്ച് ചെയിൻ സ്മോക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം, അതിൽ നിന്നൊക്കെ മാറിയിട്ട് പുകവലി ഉപേക്ഷിച്ചവരാണോ നിങ്ങൾ? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം, ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നുള്ളതും നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളിലേക്ക് വരുന്നത്. സൂര്യ കൃഷ്ണമൂർത്തി അന്തരിച്ചിരിക്കുകയാണ്. കലാ സംഘാടനത്തിൻ്റെ രംഗപ്രതിഭ കേരളത്തിൽ പടർത്തിയ സൂര്യ കൃഷ്ണമൂർത്തിയാണ് 73-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. നടരാജ കൃഷ്ണമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. കലാസാംസ്കാരിക വേദിയായ സൂര്യയുടെ സ്ഥാപകനും ശില്പിയുമായ അദ്ദേഹം മലയാളത്തിൻ്റെ കലാരംഗത്ത് അരനൂറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സജീവ സാന്നിധ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ISRO നിന്ന് രാജിവെച്ചാണ് കേട്ടോ അദ്ദേഹം കലാരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്ര കലാകാരന്മാർ നമ്മളെ ഇവിടം വിട്ട് നമ്മളെ വിട്ടു പോയിരിക്കുന്നു. ഓരോ കലാകാരന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിലും ചിലപ്പോൾ നമ്മളെയൊക്കെ ഇങ്ങനെ മിന്നി മറഞ്ഞ പ്രതിഭകൾ നമുക്കെപ്പോഴും കാണും. ചിലരെ നമ്മൾക്ക് ഇങ്ങനെ ടി വി സ്ക്രീനിൽ കാണുന്നതുകൊണ്ടായിരിക്കും ചിലരെ നമുക്ക് അധികം അങ്ങനെ വളരെയധികം മിസ് ചെയ്യാറില്ല. പക്ഷേ എപ്പോൾ കണ്ടാലും നമുക്ക് ഇപ്പോൾ കണ്ടാലും ചിലപ്പോൾ നമുക്ക് ഓ ഇവർ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചധികം നല്ല കഥാപാത്രങ്ങൾ കൂടി നമുക്ക് കിട്ടിയേനെ, കുറച്ചധികം നല്ല സിനിമകൾ കൂടി നമുക്ക് കിട്ടിയേനെ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും അല്ലേ. അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് കലാകാരന്മാർ അവരുടെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ട് നമുക്ക് നമ്മളെ വിട്ട് പോയിട്ടുണ്ട്. എത്ര എത്ര എത്ര പേര് ഇപ്പം നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ കണ്ട് ചിരിച്ച് രസിച്ച കഥാപാത്രങ്ങളൊന്നും ഇപ്പോഴില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് ചിലപ്പം വളരെയധികം നമ്മളെ വിഷമിപ്പിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ കലാകാരന്മാരും ഒക്കെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് നല്ല നല്ല ഓർമ്മകൾ നൽകിയ കലാകാരന്മാരും നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശ ആരോഗ്യത്തെ സംബന്ധിച്ചും നമ്മുടെ ഹൃദ്രോഗത്തെ സംബന്ധിച്ചും നമ്മുടെ ഹൃദയത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് നമുക്ക് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അത് നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു, അത് നിങ്ങൾ എത്രത്തോളം അതിന് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എനിക്കിന്നതിന്നത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു പരിപാലനവും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ. അപ്പം നമ്മൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് തവണ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതിൽ ഒരു ശ്വാസം പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ശ്വാസം എടുക്കുന്നത് എല്ലാവരും ചിലപ്പോൾ നമ്മളിങ്ങനെ ദേഷ്യം വരുമ്പോൾ നമ്മളിങ്ങനെ പറയത്തില്ലേ ഇൻഹെയിൽ എക്സ്ഹെയിൽ എന്ന് പറയത്തില്ലേ, അത് ശരിക്കും ഇൻഹെയിൽ എക്സ്ഹെയിൽ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു പ്രോസസ്സാണ്. അതായത് നമുക്ക് വളരെയധികം ദേഷ്യം വരുന്ന സമയത്ത് പോലും നമ്മളൊന്ന് ഡീപ് ബ്രത്ത് എന്ന് പറയുമ്പോൾ ശ്വാസം നമ്മൾ മുകളിലേക്കൊന്ന് വലിച്ചൊന്ന് എടുത്ത് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് നമ്മൾ പിടിച്ചു നിർത്തിയിട്ട് തിരിച്ച് നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത്, അതായത് ശ്വാസം തിരികെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കതിനകത്തൊരു ആശ്വാസം ഉണ്ടാകും എന്ന് പറയുന്നത് സൈക്കോളജി പറയുന്നത് വളരെയധികം ശരിയാണ് എന്ന് തന്നെയാണ്. കാര്യം ആ ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ ബോഡി വളരെയധികം റിലാക്സ്ഡ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ശ്വാസം നമ്മൾ മുകളിലോട്ട് നമ്മൾ വലിച്ചെടുത്തിട്ട് ഈ അതായത് നല്ല അന്തരീക്ഷമായിരിക്കണം കേട്ടോ, നല്ല അന്തരീക്ഷവും നല്ല വായുവും ഒക്കെ ഉള്ള ഒരു സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ പറയുന്നു നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വളരെയധികം നമുക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ശ്വാസം അകത്തേക്ക് നമ്മൾ വലിച്ചെടുക്കുക, ശ്വാസം നമ്മൾ തിരികെ നമ്മൾ പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. അത് നമുക്ക് എത്രത്തോളം അത് നമുക്ക് പ്രയോജനമാണ് എന്നുള്ളത് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതായത് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, നമ്മൾ ഒരു നല്ല സമാധാനത്തോടുള്ള ഒരു സ്ഥലത്തോട്ടിരുന്നിട്ട് നിങ്ങളുടെ കട്ടിലോ നിങ്ങളുടെ ചെയറോ നിങ്ങളുടെ വീടിൻ്റെ ഹാളോ എന്ത് വേണമെങ്കിലും ആ ഒന്നിരുന്നിട്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സായി മനസ്സിലോട്ടൊന്നും ഒന്നും വരാതെ ഒന്നിച്ചിരി നേരം ഒന്നിരുന്നിട്ട് ഈ നമ്മൾ ചമ്മനം പൂട്ടിയിരിക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ഒന്നിരുന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ഇൻഹെയിൽ ഒന്ന് എടുത്തേ, ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ ബ്രീത്ത് ഒന്ന് അകത്തേക്ക് ഒന്ന് എടുത്തേ, ബ്രീത്ത് പതുക്കനെ അകത്തോട്ടെടുക്കുക, ഒന്ന് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, തിരിച്ച് നമ്മൾ ആ ശ്വാസം വിടുക. നിങ്ങളന്ന് ഒന്ന് പിടിച്ചു വെക്കണം കേട്ടോ, ആ ഒരു ശ്വാസം നിങ്ങളൊന്ന് പിടിച്ചു വെക്കണം, ആ ഒരു പിടിച്ചു വെച്ചിട്ട് വിട്ടോളൂ. ഓക്കെ, ഇതാണ് നമ്മൾ നല്ല നമ്മുടെ ഡീപ് ബ്രത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യം. വളരെയധികം പ്രയോജനമുള്ളൊരു കാര്യം കാണാം കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓൺ എട്ടര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.
1: പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് നടത്തുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. സേവനം, ആശയവിനിമയം, യുവജന പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം, സാംസ്കാരിക ബന്ധം, ജനങ്ങളെ ഏകോപിപ്പിക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 17 ആരംഭിച്ച സേവായാത്ര ഒക്ടോബർ 7 സമാപിക്കും. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ, നിലവിലുള്ള സംഘർഷങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ യുഎൻ സുരക്ഷാ സമിതി പരാജയപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരക്ഷാ സമിതി പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയാണ് ഇത് എടുത്തുകാട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട L69 കൺസൾട്ടേറ്റീവ് മിനിസ്റ്റീരിയൽ ഇന്ററാക്ഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. ഒമാന്റെ കിഴക്കൻ തീരത്ത് വാണിജ്യ കപ്പലായ MV കേപ് ദാവോയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ 19 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്നും രക്ഷപ്പെട്ട നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 160 സാറ്റലൈറ്റ് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി 810 കോടിയിലധികം രൂപയുടെ കരാർ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമാകുന്നത്.
2: കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഒക്ടോബർ 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കാനിരിക്കെയാണ് വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ കേരള സർക്കാർ 2023 കേരളപ്രഭ നൽകി ആദരിച്ചു. നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിത്വമായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അതുല്യനായ കലാസംഘാടകനെയാണ് കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. കേരളത്തിന്റെ തനത് കലകൾക്കും നാടകത്തിനും സ്റ്റേജ് അവതരണങ്ങൾക്കും ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയും അംഗീകാരവും നേടിക്കൊടുത്ത അതുല്യ കലാസംഘാടകനായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1068.79 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരം കടന്ന് കലിംഗപട്ടണത്തിന് സമീപം ഇപ്പോൾ കരയിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഫലമായി ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്ത് 12 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണത്തിന് അവസരമൊരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജ്ജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഉണ്ടായ പുരോഗതി പ്രതിവർഷം 70,000 ശിശുക്കളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതായി 2024 നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. 2014 ഒക്ടോബർ 2 പ്രധാനമന്ത്രി തന്നെ ചൂലുമേന്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഈ സംരംഭം ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാക്കി മാറ്റുകയും ശുചിമുറികളെ ആരോഗ്യം, അന്തസ് മാനവ വികസനം എന്നിവയുടെ ഉപാധികളായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സപ്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. രാവിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഫ്രീ സ്റ്റൈൽ ഹീറ്റ്സിൽ ആര്യൻ നെഹ്റ മത്സരിക്കും. സ്ക്വാഷിൽ സൂരജ് ചന്ദ്, ഷമീന റിയാസ് സഖ്യം ജോഷ്ന ചിന്നപ്പ, വേലവൻ സെന്തിൽകുമാർ സഖ്യത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 13-ാം സ്ഥാനത്താണുള്ളത്. ചൈനയാണ് 1-ാമത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന ഫിഡേ ചെസ് ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ. ഇന്നലെ 7-ാം റൌണ്ടിൽ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളായ ഡി ഗുകേഷും ആർ പ്രജ്ഞാനന്ദയും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ബി സവിതശ്രീ ഒളിമ്പ്യാഡിലെ 7 മത്സരങ്ങളിലും വിജയിച്ച ഏക താരമെന്ന പദവി സ്വന്തമാക്കി. ഡിസംബറിൽ മിയാമിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അമേരിക്ക ഔദ്യോഗികമായി ക്ഷണിച്ചു. ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ അമിതമായി അടങ്ങിയ പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ന്യൂട്രീഷൻ ലേബിൾ നിർബന്ധമാക്കുന്നു. ഭക്ഷ്യ പാക്കറ്റുകളുടെ മുൻഭാഗത്ത് ചുവന്ന ഷഡ്ഭുജ രൂപത്തിൽ മുന്നറിയിപ്പ് ലേബൽ പതിക്കണമെന്നും നിശ്ചിത പരിധിയിലധികം അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സേവാ സങ്കല്പ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യുഎൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടേര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ശ്വാസകോശവും നമ്മളുടെ ഹൃദയവും ഒക്കെ നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൃദയവും ശ്വാസകോശവും ഒക്കെ ആയതുകൊണ്ട് തന്നെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്നിവിടെ സംസാരിക്കാനായിട്ടുള്ളത്, ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9444704912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയവും ശ്വാസകോശവും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇതുപോലെ ആരെങ്കിലും യോഗ എക്സസൈസ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. കട്ടായിട്ടുണ്ട്, ഒരു കുറച്ചൊരു അര മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കോള് എടുക്കാനായിട്ട് പറ്റും. ഒന്ന് ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നമുക്ക് എടുക്കാം. പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ. നമസ്കാരം. കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം.
1: ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അവകാശം നമ്മളെ ബോഡി, നമ്മളത് വളരെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതായത് നമ്മള് നമ്മുടെ മാതാപിതാക്കള് ഒരു 20 വർഷത്തിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ മാതാപിതാക്കള് നല്ല പക്ഷികളെയും പറവുകളെയും ഒക്കെ കാണിച്ച് ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോ നമുക്ക് എത്ര നല്ല ഫുഡുകളാണ് അവർ തന്നത്. വിപണിയിൽ നിന്ന് ഒരു വിപണി അവര് വാങ്ങിക്കാറില്ല. എന്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം. എന്റെ കുട്ടികൾക്ക് ഞാൻ എങ്ങനെയാ കൊടുത്തത്? എന്റെ അമ്മയാണെങ്കിൽ എന്റെ മകൾക്ക് ഒരു 6 മാസമായപ്പോഴത്തേക്ക് മീൻകറിയൊക്കെ വെക്കുമ്പോ അതിന്റെ എരിവൊക്കെ ചുമന്നാക്കി തേച്ച് കൊടുക്കും, മനസ്സിലായ? ചീനി കറി വെച്ച് 6 മാസം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ഫുഡുകൾ കൊടുത്ത് അവരെ ദഹനത്തിന്റെ ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും.
0: 7-8-9 മാസം
1: അല്ല, നമ്മൾ അങ്ങനല്ല.
0: ഡോക്ടേഴ്സ് പറയുന്നത്
1: ഡോക്ടേഴ്സ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
0: അല്ല, അങ്ങനെയല്ല. അതിനകത്തൊരു മിസ്ഇന്റർപ്രിറ്റേഷൻ ഉണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വയസ്സ് വരെ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള,
1: ഞാൻ പറയട്ടെ,
0: പറഞ്ഞോളൂ.
1: ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. 6 മാസം ആവുമ്പോഴത്തേക്ക് ലൈറ്റായിട്ട് ദഹിക്കാൻ, പെട്ടെന്ന് ദഹിക്കാനുള്ള, അതായത് ഒരുപാട് ലൈറ്റായിട്ടുള്ള ഫുഡുകൾ, അത് ഒത്തിരി ഒന്നും ടയർഡായിട്ടുള്ള ഫുഡുകളല്ല, വളരെ ഇതായിട്ടുള്ളത് കുഞ്ഞിന് ദഹിക്കാൻ പറ്റുന്ന ഫുഡുകൾ. ഹലോ.
0: അത് അതിനകത്ത് അത് അത് ദഹിക്കാൻ പറ്റുന്ന ഫുഡുകളെന്ന് എന്ന് പറയാം. നമ്മൾ പറയുമ്പോഴും അത് ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
1: തെറ്റിദ്ധാരണ പരത്തുന്ന ഫുഡിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആ കുഞ്ഞിന് കൊടുക്കാവുന്ന ഒരു കാര്യം
0: പറഞ്ഞോളട്ടെ. നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് ലിക്വിഡ് തരത്തിലുള്ള ആഹാരങ്ങൾ മാത്രമേ നമുക്ക് 6 മാസം വരെയല്ല 1 വയസ്സ് വരെയും നമുക്ക് കൃത്യമായിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അത് ആർക്കും അതിനകത്തൊരു തെറ്റിദ്ധാരണ കാര്യങ്ങളൊന്നും വേണ്ട. ബാക്കിയുള്ള ഫുഡുകളെല്ലാം കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകളാണ് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് കട്ടിയുള്ള രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് ദഹിക്കാൻ പാകത്തിനെന്ന് നമ്മൾ പറയുന്ന ഫുഡുകൾ അതൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് മുലപ്പാൽ മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു ഫുഡും ആ കുട്ടികളിൽ നമുക്ക് ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിന് കൊടുത്തു നോക്കാനോ നമുക്ക് സാധിക്കുകയില്ല. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോറൊക്കെ നല്ലതുപോലെയൊക്കെ വേവിച്ചൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് 1 വയസ്സ് വരെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് 1 വയസ്സ് വരെ ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. 6 മാസം വരെ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് മുലപ്പാൽ മാത്രമേ അതിന് കൊടുക്കാനാകും. അത്ര ആ ഒരു പാറ്റേൺ ആണ് കുഞ്ഞുങ്ങളുടെ ശരീരഘടന, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം എന്ന് സംബന്ധിച്ചിട്ട് നമുക്ക് ആ ഒരു അവയവങ്ങളും കാര്യങ്ങളും ഒക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ നമ്മൾ എന്തെങ്കിലും എരിവോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അതിനകത്ത് ട്രൈ ചെയ്യാൻ പറ്റും പറ്റത്തില്ല. ആ ഒരു കാര്യങ്ങൾ നമ്മൾ വളരെയധികം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും കൃത്യമായിട്ട് ഒരു പീഡിയാട്രീഷ്യനെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഗൈനക്കിനെയൊക്കെ കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അതിന് അഡ്വൈസ് ചെയ്തതിന് മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ നമ്മളുടെ ഒരു അറിവും അല്ലെങ്കിൽ പഴമക്കാർ പറയുന്നതിന് പോലെ ഇപ്പം നമ്മൾ ഇപ്പം ആരാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കണ്ണെഴുതുക, നിങ്ങളിപ്പം ഒരുപാട് കാര്യം ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് കണ്ണെഴുതുന്നതും പിരിവെഴുതുന്നതും ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. കാര്യം പണ്ടൊക്കെ ചിരട്ടയൊക്കെ കരിച്ചിട്ട് ഇതേപോലെ കൺമഷി ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. കൃത്യമായിട്ട് അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അത് കാർബണാണ്, അത് കുട്ടികളിൽ ദോഷം ചെയ്യും. കാര്യം കുട്ടികളിൽ മൃദുവായ ചർമ്മമുള്ള കുട്ടികളാണ് നമുക്കുള്ള നമ്മളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് അത്രയേറെ സെൻസിറ്റീവാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കാർബൺ പോലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് കാർബൺ ഫ്രീ ആയിട്ടുള്ള കൺമഷികളും ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. കഴിവതും നിങ്ങൾ കുഞ്ഞുങ്ങളിൽ അത് ഉപയോഗിക്കാതിരിക്കുക എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ നമ്മളുടെ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ആ ഒരു കണ്ണെഴുത്ത് പിരുവെഴുത്തൊക്കെ എല്ലാവരും അത് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം അവർക്ക് ഒരു കുറച്ചും കൂടെ മുതിർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കണ്ണെഴുതി കൊടുക്കുക അല്ലെങ്കിൽ ഒരു പിരുവെഴുതി കൊടുക്കുകയൊക്കെ കുറച്ചും കൂടെ മുതിർന്നു കഴിയുമ്പോഴത്തേക്ക്. അല്ലാതെ കുഞ്ഞുങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും, നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് പരീക്ഷണ വസ്തുവൊന്നും അല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നത്തെ വിഷയം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ശ്വാസകോശ ആരോഗ്യത്തെ സംബന്ധിച്ചും നമ്മുടെ ഹൃദയ ആരോഗ്യത്തെ സംബന്ധിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544740912. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എത്രത്തോളം നമ്മൾ നമ്മളുടെ ശ്വാസ കോശത്തെയും അതേപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തെയും എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ കൂടെയാണ് നമ്മൾ ഇന്ന് ഇപ്പം ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തെക്കുറിച്ചിട്ടുള്ള ഒരു പൊതുബോധവൽക്കരണം എങ്ങനെയാണ് നമുക്കിതിനകത്ത് നടത്തേണ്ടത് എന്നുള്ളൊരു ആലോചന ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹൃദയം പണിമുടക്കുന്നത് മുമ്പ് നമ്മൾ അതിനെ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇതിപ്പം നമ്മൾ ശ്വാസകോശമായാലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അല്ലാത്തപ്പോഴെല്ലാം നമ്മൾ ഭയങ്കര കെയർലെസ് ആയിരിക്കും എല്ലാ കാര്യത്തിലും. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും എനിക്ക് എന്തുകൊണ്ടിത് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങുന്നത് ഒരു രോഗം വന്നു കഴിയുന്നതിന് ശേഷം മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെ ഏതെങ്കിലും ഒരു ഭാഗം പണിമുടക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അപ്പം ഹൃദയം പണിമുടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കക്കുറവ് വരുമ്പോൾ, നമുക്ക് സ്ട്രെസ് കൂടുമ്പോൾ, നമുക്ക് ശരിയല്ലാത്ത നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ, നമ്മളുടെ ഭക്ഷണശീലം, നമ്മളുടെ വ്യായാമക്കുറവ്, പുകവലി, ഇതെല്ലാം ഹൃദയം മുടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണങ്ങളാണ്. അപ്പം നമുക്ക് എത്രത്തോളം നമ്മളുടെ ശരീരം നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നോ അത്രത്തോളം കാലം നമ്മളുടെ ബോഡി നമ്മളെ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയം എത്തുമ്പം ഇതൊക്കെ അവിടെ മുടങ്ങിപ്പോകും എന്നുള്ളൊരു കാര്യമാണ്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ആ നമസ്കാരം,
0: പറഞ്ഞോളൂ ചേട്ടാ.
1: ഈ ശ്വാസകോശ സംബന്ധമായുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഈ സെർട്ട് ഒന്ന് നിരോധിച്ചു കഴിഞ്ഞാൽ സകലമായ വിഷയങ്ങളും നിർത്താറ്.
0: അപ്പൊ നമുക്ക് എല്ലാം നിരോധിക്കാൻ പറ്റുമോ?
1: പറ്റോ? ആണ് ഞാൻ പറഞ്ഞത്.
0: കഴിഞ്ഞാല് മദ്യപാനം അവിടെ നിക്കത്തില്ലേ?
1: ഇല്ല, അത് റേഷൻ കടയില് 5 രൂപയ്ക്ക് വില കൂടിയിരുന്നാലും ആൾക്കാർ മേടിക്കാതെ ബിവറേജിൽ ചെന്ന് കഴിഞ്ഞാൽ, ആ ബിവറേജിൽ ചെന്ന് കഴിഞ്ഞാൽ 10 രൂപ മദ്യത്തിന് വില കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മേടിച്ചോണ്ടേ
0: പോകത്തുള്ളൂ.
1: അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇതിപ്പം ഈ സർക്കാർ ഇറക്കുന്ന കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മളിപ്പം സത്യം ഇപ്പൊ നമ്മളിപ്പം ഈ ശ്വാസകോശ സംബന്ധമായുള്ള കാര്യങ്ങൾ പറയാൻ നേരത്ത് ഗ്യാസ് ഇല്ലാത്ത വീട്ടിൽ പുക വിറവ് അടുപ്പാണെങ്കിൽ ആ പുക ശ്വസിച്ചിരുന്നാലും ശ്വാസ സംബന്ധമായുള്ള അസുഖങ്ങൾ വരും.
0: അതെ അതെ അതെ.
1: അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാതെയല്ല. അതല്ലാതെ നമ്മൾ
0: ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മദ്യവും സിഗരറ്റും ഒന്നും ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല.
1: തീർച്ചയായുള്ള കാര്യമാണ്. ഡീ അഡിക്ഷൻ സെന്ററിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 8 വർഷം കൊണ്ട് മദ്യപിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാര്യം സത്യം തമാകരി പറഞ്ഞതല്ല.
0: എങ്ങനെയാണ് അത് നിർത്തിയത്? ഇപ്പൊ നമ്മളുടെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ശീലം നിർത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടന്റെ വാക്കുകൾ അത് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നിർത്തിയത്?
1: ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിന് ആക്രാന്തം കൂടാൻ നേരത്ത് ഒരു കാര്യം ചെയ്യണം, പഞ്ചസാര ഇല്ലാത്ത കട്ടൻ ചായ എടുത്ത് കുടിക്കുക.
0: ഓ,
1: ഞാനൊരു ഡോക്ടറെ കണ്ടപ്പോ അങ്ങനെ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാ, നിങ്ങൾക്ക് മദ്യത്തിനോട് കുടിക്കാൻ താല്പര്യമുള്ള സമയത്ത് നിങ്ങൾ പഞ്ചസാര ഇല്ലാത്ത കട്ടൻ ചായ ഇട്ട്
0: കുടിക്കുക.
1: ആ സമയത്ത് നമുക്ക് തോന്നുന്ന മദ്യം പോലെ നമുക്ക് കഴിക്കാന്നാ
0: തോന്നുന്നത്.
1: ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം 1 ലിറ്റർ സാധനം മദ്യപിക്കുന്ന ഒരു മദ്യം കഴിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ 1-2 ലിറ്റർ വെള്ളത്തിനകത്ത് തിളപ്പിച്ചിട്ട് ഈ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച പഞ്ചസാര ഇല്ലാതെ ആ വെള്ളം കുടിക്കുക. എന്റെ കൂടെ ഡോക്ടർ പറഞ്ഞ കാര്യം അതാ. ഞാനിപ്പോ മദ്യം നിർത്തിയിട്ട് ഇപ്പൊ ഏകദേശം നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-12 വർഷമായി.
0: ഓ, മദ്യം നിർത്തിയിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് 12 വർഷമാവുന്നല്ലേ?
1: 12 വർഷമാവുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ തീരുമാനിച്ചെടുക്കുക.
0: അതെ അതെ അതെ.
1: ഇപ്പൊ എനിക്കിപ്പോ ഉച്ചക്ക് ചോറ് വേണ്ട, കാപ്പി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാപ്പി മതി. ഇപ്പൊ സുമയ്യക്ക് ഇപ്പം രാവിലെ ഇപ്പൊ ഇഡ്ഡലി വേണ്ട, പുട്ട് വേണം എന്ന് പറയുമ്പം സുമയ്യ കഴിക്കുന്നതാ, പുട്ട് മതി എന്നേ കഴിക്കത്തുള്ളൂ.
0: അതെ അതെ അതെ.
1: തീർച്ചയായും നമ്മൾ ഒരു കാര്യം നമുക്ക് ഒരു കാര്യം നമുക്ക് പോണ്ട, നമുക്ക് ആ സാധനം വേണ്ട, ലഹരി ബസ് വേണ്ട എന്ന് പറയും. നമ്മൾ സ്വന്തമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേണ്ട
0: വേണ്ട. അതെ അതെ.
1: പക്ഷെ അത് ഇപ്പൊ വീണ്ടും വീണ്ടും നമ്മളത് അതിനോട് അഡിക്റ്റായിട്ട് വരാൻ നേരത്താണ് ഓരോ വിഷയങ്ങളും
0: വരുന്നത്.
1: മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ഞങ്ങൾ സർക്കാർ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഇപ്പൊ ആ ഇപ്പൊ ഈ 400, 500, 600 രൂപ കൊണ്ടുവന്ന് മദ്യപാനികൾ ഇപ്പൊ കൂലിപ്പണിക്കൊക്കെ പോകുന്നവര്, ഞാൻ ഒരു ഡിഫൻസിലായിരുന്നു, ഞാൻ പെൻഷനായി വന്നതാ, എനിക്ക് ഒരു 4 കുപ്പി മിലിറ്ററി കോട്ട കിട്ടും. പക്ഷെ അത് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കങ്ങ് ഇഷ്യൂ ചെയ്യുക, അങ്ങ് വിട്ടുകൊടുക്ക.
0: വാങ്ങിക്കുന്നവരോട് പറയോ നിങ്ങളത് കഴിക്കരുത്.
1: അയ്യോ, അതിപ്പോ എനിക്ക് പറയാൻ പറ്റും, ഡോക്ടർ പറയുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കരുത്, പച്ചവെള്ളത്തിൽ കുളിക്കുന്ന പോലെ എനിക്ക് കാശാണ് വേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള സാധനങ്ങള് ഒരു കാരണവശാലും എന്റെ ഈ കേൾക്കുന്ന മദ്യപാനികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാ, ഒരു കാരണവശാലും ഈ മദ്യവും സിഗരറ്റ് ബീഡി അങ്ങനെയുള്ള ഐറ്റം വലിക്കരുത്. അരുൺ മുഹമ്മദ് സാർ എന്നാലും സംസാരിച്ചു തന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞതാ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഉപയോഗമില്ല. ലഹരി വിടാത്ത മനുഷ്യന്റെ ശരീരം നശിച്ചു പോവുകയാണ്. 5 വർഷം ജീവിച്ചിരിക്കുന്നവൻ
0: 2 വർഷം
1: ഇരിക്കും. അപ്പൊ അതെന്തിനാ ഈ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊക്കെ പോകാൻ പോകുന്നത്?
0: ഓക്കെ, വളരെയധികം നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചേട്ടൻ സംസാരിച്ചു വെക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമുക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതവിടെ വേണ്ട എന്ന് നമ്മളുടെ മനസ്സിനിപ്പം നമ്മൾ പറയത്തില്ലേ, ഒരു കാര്യം വെറുത്തിട്ട് നമ്മൾ ഉപേക്ഷിക്കുക, മടുത്തിട്ട് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ പിന്നെ ആ ഭാഗത്തോട്ടേ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല എന്ന് നമ്മൾ പറയില്ലേ. അത് തന്നെയാണ് ഈ ഒരു ലഹരിയും അല്ലെങ്കിൽ അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ എന്തു ആയിക്കോട്ടെ, അത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇത് വേണ്ട എന്ന് തോന്നി കളഞ്ഞിട്ടുണ്ടോ? കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കണം. കാര്യം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, നമുക്ക് അതിനകത്തൊരു അഡിക്ഷൻ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും, പിന്നീട് ഇത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് തോന്നും. പക്ഷേ ഒരു ബോധവൽക്കരണം, ഒരു ബോധം നിങ്ങളുടെ മനസ്സിന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, എനിക്കിത് ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിന് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും നമുക്ക് വേണ്ട എന്ന് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോകും. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ, നിങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കുക. കാര്യം പൂർണ്ണമായി നമുക്ക് നമ്മളുടെ ഓരോ ശരീരഭാഗത്തെയും നമുക്ക് എങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: പിന്നെ ഞാനിപ്പോ ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഒരു മുഴു മദ്യപാനിയായിരുന്നു. മുഴു മദ്യപാനി എന്ന് പറഞ്ഞ ആ ചേട്ടന്റെ കൂട്ടൊന്നുമല്ല, വെറും തറയായിരുന്നു. ഇപ്പൊ 15 വർഷമായിട്ടുള്ള
0: എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ?
2: ഇത് പറയാനായി ഇന്ന് ഫുള്ള് ഞാൻ പറയേണ്ടി വരും. ഞാൻ
0: അതിനകത്ത് ഒരു കാര്യം
2: പറഞ്ഞോളൂ. അപ്പൊ ഇതാണ്, അപ്പം ഞാൻ ഈ പറയുന്ന പോലെ കട്ടൻ ചായയോ ഒന്നും, കാര്യം ഓരോ മനുഷ്യന്റെ ഓരോ രീതിയാണ്. പക്ഷെ ഞാൻ എന്റെ പിന്നെ മനസ്സിനകത്തിട്ട് അങ്ങില്ല തുണി അലക്കുന്ന പോലെ അലക്കി ഞാൻ എന്റെ കുടുംബത്തോടെ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇത് കഴിക്കുന്നതിന് മുമ്പ് ആ ചിന്തയില്ല, കഴിച്ചു കഴിയുമ്പോഴുള്ള ഞാൻ പശ്ചാത്തപിക്കും ഒന്നത്. രണ്ടാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ രാത്രി വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് കിടന്നുറങ്ങിച്ച് രാവിലെ എണീക്കുമ്പോൾ പിന്നെ ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ പോക്കറ്റ് തപ്പുമ്പോ 500 രൂപയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല.
0: ഇല്ല,
2: മറ്റേത് 500 രാവിലെ എണ്ണിച്ച് പോക്കറ്റ് തപ്പുമ്പോ 1 രൂപയും കാണത്തില്ല. ഉടനെ വീട്ടിൽ പ്രശ്നവും ആകും. ഇത് പിന്നെ മദ്യപിക്കുന്നവരുടെ എല്ലാവർക്കും അറിയാവുന്നതുവാ. ഞാൻ അതുകൊണ്ട്
0: ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു ശീലം മാറ്റിയത്?
2: ഞാൻ എന്റെ, അതായത് ഇപ്പൊ സുമയ തുടക്കത്തില് നല്ലൊരു വിഷയം എടുത്തിരിക്കുന്നത്, പക്ഷെ ഇതിനെ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഈ ഹൃദയവും ശ്വാസകോശവും ഇത് മാത്രം കൊണ്ടാണ് എല്ലാവരും കൂടെ ചേർന്നല്ലേ ഒരു ശരീരം.
0: അതെ.
3: അവരെല്ലാവരും കൂടെ പ്രവർത്തിച്ചാലേ ഈ ശരി നമുക്ക് നടക്കാൻ പോലും പറ്റൂ. എല്ലാ അപ്പൊ ഒന്നിനെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്താണ്, അത് പ്രകൃതി അത് തന്നെ, ഒന്ന് ചീഞ്ഞാ ഒന്നിന്
2: വളവാകത്തുള്ളൂ. അതെ,
3: അപ്പൊ ഇതാണ് അതിന്, അത് പ്രകൃതിക്കും ഉണ്ട് മനുഷ്യനും ഉണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും.
2: അതെ,
3: പക്ഷെ ഞാനിപ്പോ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏകാന്തത, ഒരു സന്യാസം. ഇപ്പൊ ഗുരുദേവന്റെ അനിൽമോഹൻ സാർ ആ ഗുരുദേവന്റെ കാര്യം പറഞ്ഞപ്പോ എന്തോ ഒരു ആവേശമായിരുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ എനിക്ക് എല്ലാവരും, പിന്നെ എപ്പോഴും എപ്പോഴും ഒന്നും ഞാൻ വിളിക്കത്തില്ല, നിങ്ങൾ പിന്നെ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിന് ഒരു ചൂരിലെടുത്തു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാ?
2: മറ്റൊരു മനുഷ്യൻ
3: അല്ല, നമ്മള് തന്നെ,
2: നമ്മള് തന്നെ.
3: കാര്യം നമ്മുടെ ഒരു ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉടനെ മനസ്സിലിട്ട് അത് അലട്ടി നാശമാക്കി. ഞാനൊരു ചൂരിൽ വെച്ചിട്ടുണ്ട്, ഉടനെ മനസ്സിന് ഒരടി കൊടുക്കും. ഞാൻ ആൾക്കാർ വിളിക്കട്ടെ,
2: ഇല്ല കുഴപ്പമില്ല. നമുക്ക് നമുക്ക് അതായത് ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോഴാണല്ലോ തികച്ചും ഇതൊരു ഓപ്പൺ സെഗ്മെന്റ് ആയതുകൊണ്ട് അവരുടേതായിട്ടുള്ള അനുഭവം നമ്മള് അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനം ആവുകയും അവർക്ക് ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് ആരും എതിർക്കുന്നില്ല കേട്ടോ.
3: പക്ഷെ ഇതൊരു എന്റെ ഒരു മെസ്സേജ്, ഒരു നല്ല മെസ്സേജാണ്. ഇനി ഒരു ഒന്ന് കാലോചിച്ച് നോക്കിയോ, ഒരു നമ്മുടെ ഭാര്യയുടെ ഒരു തുള്ളി കണ്ണീര് ഈ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ അത്, ഞാൻ ഇന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മോനെ കൂടുതൽ പൊങ്ങരുത് താഴെ വന്നുള്ള സമ്മാനം.
2: അപ്പൊ
3: ഇതാണ് ഈ അനുഭവം. ഓരോ ഇപ്പൊ ഓരോരുത്തരിങ്ങനെ കുടിച്ച് തെറ്റി പോകുമ്പോ ഞാൻ മാറി ഇന്ന് കരയും. എനിക്ക് ഞാൻ മറ്റാ ഞാൻ പലപ്പോഴും സുമയെടുത്ത് എല്ലാവരും റെഡിയെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കിരുന്നു കരയും. ഞാൻ ചെയ്തു പോയ ഓരോ തെറ്റുകളും ഞാൻ ഇന്ന് എണ്ണി എണ്ണി പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇനി കൂടുതലും സന്യാസത്തിൽ എഴുതുമ്പോ ഞാൻ ഇങ്ങനെ തെരുവിലൊക്കെ കിടന്ന് എനിക്ക് ഈ കടത്തിരുന്ന ലോകം എനിക്കല്ലാതെ എനിക്കതാ ആഗ്രഹം. അതാണ് ഞാനൊരു, അപ്പം അതുകൊണ്ട് കുടികൊണ്ട് ഈ രാജ്യത്തൊന്നും നേടാനില്ല.
2: അതെ, അതായത് കൃത്യമായി മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്ന ഒരാളിന്റെ അനുഭവമാണ് കേട്ടോ നമ്മളുമായിട്ട്.
3: മദ്യപാനം മാത്രമല്ല, ഒരു ഭയങ്കര ഒരു നല്ലപോലെ ബീഡിയും സിഗരറ്റും വലിക്കുന്നവനും വരുന്നു.
2: അതെ,
3: അതുപോ ഇതെല്ലാം ഉപേക്ഷിച്ച് ഇനി ഒരു നല്ല തലമുറ വാർത്തെടുക്കുക.
2: തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ചേട്ടാ, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. അതായത് ഓരോ മനുഷ്യരും ഇപ്പം ഇത് ഇത് കേട്ടിട്ട്, ഇപ്പൊ ഈ ഒരു ഭാഗം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇതിനകത്തു നിന്നൊന്ന് പുറത്തു വരണം, എനിക്കിതൊന്നും ഇതിനകത്ത് നിന്ന് എനിക്കൊന്ന് കടക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു ഉപദേശമാണ് കേട്ടോ ചേട്ടൻ നമ്മളുമായിട്ട്, മോനൻ ചേട്ടൻ നമ്മളുമായിട്ട് പങ്കുവച്ചത്. അടുത്ത ആരാണ് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം.
2: നമസ്കാരം.
4: മദ്യം കഴിക്കുന്നവർക്ക് മാത്രമല്ല ടെൻഡൻസി, നമുക്കുണ്ട്. എന്തെങ്കിലും ഭക്ഷണം സ്ഥിരമായിട്ട് കഴിച്ചാൽ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ വീണ്ടും വീണ്ടും അത് കഴിക്കാനൊരു,
2: അതും ഒരു പോയിന്റ് ആണ്. ചേച്ചിയുടെ ഫേവറേറ്റ് എന്താ, കുഴിമന്തി ആണോ?
4: അല്ലല്ല, ഞാൻ അങ്ങനത്തെ സാധനം കഴിച്ചതേ ഇല്ല.
2: പിന്നെ പിന്നെന്താ പിന്നെന്താ
4: പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ 10 പൈസയുണ്ട് കപ്പലണ്ടി മിഠായിക്ക്. അത് നല്ല ഒറിജിനൽ കപ്പലണ്ടി മിഠായിയാണ് കിട്ടുന്നത്. ഇപ്പോഴും ഞാൻ പൊരിയൊക്കെ ചേർത്തൊക്കെ തരുന്നത്.
2: അപ്പൊ
4: ഈ സാധനം നല്ല വെളുത്ത ഭരണിയിൽ ഇങ്ങനെ ഒരു അടപ്പുമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആണ്. അപ്പൊ എനിക്ക് അതൊരു ശീലം ആയിരുന്നു, വൈകുന്നേരം ഈ സാധനം കഴിച്ചിരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു.
2: പക്ഷെ
4: പിന്നീട് അത് ഞാൻ മാറ്റാൻ ശ്രമിച്ച ഒരു പക്ഷെ ആ കട അടച്ചതിന് ശേഷമായിരിക്കും. അത് നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ ആദ്യം കാണുന്ന കടയാണത്. അപ്പൊ അത് ആ കടം അറിയപ്പോ ഞാൻ അത് അങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഈ പൗഡർ ടീനകത്ത് അന്ന് കുടുക്കേ ഒന്നുമില്ല, പൗഡർ ടീനകത്ത് ഞാൻ ഈ പൈസകൾ ഇങ്ങനെ ഇട്ട് വെച്ച് അതൊരു സമ്പാദ്യശീലമായപ്പോ എനിക്ക് ഞാൻ വേറൊരു ലെവലിലേക്ക് മാറുകയായിരുന്നു. അതുപോലെ ഈ കണ്ടുപിടിക്കുന്ന ചേട്ടന്മാരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ കാശൊന്നും നമ്മളൊന്ന് സ്വരുക്കൂട്ടി നോക്കുക.
2: അതെ, അതാണ് ഇപ്പം ചേട്ടൻ പറഞ്ഞു വെച്ചത്. അതായത് പുള്ളിക്കാരൻ ഇപ്പം മദ്യപാനം നിർത്തിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഷർട്ടിനകത്തൊന്ന് തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 500 അവിടെ തന്നെ കാണും.
4: നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ നമ്മുടെ കുടുംബത്തോട് ഷെയർ ചെയ്യുക. പല കുടുംബങ്ങളിലെ ഏറ്റവും വലിയ വിഷയം ഈ മദ്യമാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നിർത്താൻ പറ്റും, പക്ഷെ സ്ത്രീകൾ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ ഒരിക്കൽ അനുഭവം പങ്കുവെച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നതാണ്, ഒരാള് മരിച്ചു കിടന്നിട്ട് ആ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ എത്തിയില്ല. രണ്ടനുഭവങ്ങൾ എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ അത്രയും വീട്ടിൽ ഈ മദ്യം വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് സ്ത്രീകളെ. അവര് സഹിച്ചിട്ട് ഇവരെ ഇറക്കി വിട്ടപ്പോ ആ ഡെഡ് ബോഡിയോട് പോലും അവർക്കുണ്ടാകുന്ന ആ ഒരു വൈരാഗ്യം എന്ന് പറയുന്ന എന്തുമാത്രം ഉപദ്രവം ആ വീട്ടിൽ ഉണ്ടായിട്ടായിരിക്കും എന്ന് ആലോചിക്കാം. നമുക്ക് ചിന്തിക്കാം, ഒരു സ്ത്രീ എന്തുമാത്രം വീട്ടിൽ സഹിക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായാലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായാലും ഈ പണം നമ്മളൊന്ന് സ്വരൂപിച്ചാൽ നമ്മുടെ സന്തോഷം കളയണമെന്നല്ല പറയുന്നത്. നമുക്ക് ഇഷ്ടമൊക്കെ ചെയ്യാം, നമുക്കിപ്പോ സിനിമ കാണണമെന്ന് തോന്നിയാൽ നമുക്ക് ഓടിപ്പോയി കുഞ്ഞുങ്ങളുമായിട്ട് പോയിരുന്ന ഒരു സിനിമ കാണാം, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ അത് എൻജോയ് ചെയ്യുക, ആ പണം എൻജോയ് ചെയ്യുക. നല്ലൊരു ഫണ്ട് നമ്മുടെ വീട്ടിൽ കാണും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 100 ദിനങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തപ്പോഴേ നമ്മുടെ ട്രാൻസ്പോർട്ട് സൗജന്യമാക്കിയതിന്റെ 100 ദിനം ആ കൊഴിച്ച വേളയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, വീട്ടമ്മമാരുടെ കയ്യിൽ ഇപ്പൊ ഒരു സേവിങ്സ് ഉണ്ട്.
5: തീർച്ചയായിട്ടും
4: ശരിക്കും നമ്മളിപ്പോ കരുനാപ്പിള് വരെ പോകുന്ന 10 രൂപയാണെങ്കിലും 30 ദിവസം ആകുമ്പോ 300 രൂപ നമ്മുടെ കയ്യിൽ മിച്ചം വന്നു. അതൊരു അസറ്റ് ആണ്, നമുക്കൊരു സേവിങ് ആണ്. അത് പുരുഷന്മാർക്ക് അനുവദിച്ചു കൊടുക്കാൻ അവർ കള്ളു കുടിക്കും, അത് നേരെ സർക്കാരിലേക്ക് ചെല്ലുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഈ പണം ഇപ്പൊ സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന അവർക്ക് ഇത്രയും മിച്ചം വരുന്നു, എന്നാൽ ഞാൻ ഇന്നോട്ട് കുടിക്കുന്ന ഈ കാശ് ഞാൻ സേവ് ചെയ്യാണ്. അങ്ങനെ വിചാരിച്ചാൽ ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്നതിന്റെ 4-2 ചേട്ടന്മാരുടെ കയ്യിലുണ്ട്. എവിടെയെങ്കിലും ഒക്കെ ടൂർ പോവാം, വണ്ടി പിടിച്ചോണ്ട് എല്ലാരും കൂടെ എവിടെയെങ്കിലും ഒക്കെ യാത്ര
5: പോവാം. ഇപ്പൊ ഫ്രീ ആയിട്ട് നമ്മളെ സർക്കാർ തന്നെ ടൂറിസം വകുപ്പിൽ നിന്ന് പോകുന്ന എത്രയോ ബസ്സുകൾ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടതേ ഉള്ളൂ. മൂന്നാറിലേക്ക് വാഗമണ്ണിലേക്കും ഒക്കെ ട്രിപ്പ് പോകുന്നു, പോണ്ടിച്ചേരി വരെ ഒക്കെ പോകുന്ന ബസ്സുകളൊക്കെ നമുക്ക് ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഇപ്പോ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ പൈസയൊക്കെ വളരെ ചെലവ് ചുരുക്കി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ ഒരു കാര്യത്തിലൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഇപ്പം ആ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സാമ്പത്തികം, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിർത്തി ഒരു മനുഷ്യനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന കാര്യം. അപ്പം നമുക്ക് സമ്പത്ത് നമുക്ക് കുറച്ചധികം നമുക്ക് സ്വരുകൂട്ടി വെക്കാൻ എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഒരു രോഗിയാവുകയോ നമുക്ക് ആരോഗ്യം നമ്മളുടെ മോശമാവുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ കൊണ്ട് നമ്മളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാമല്ലോ. അങ്ങനെയും നമുക്ക് ചിന്തിക്കാമല്ലോ.
4: തീർച്ചയായിട്ടും. പിന്നെ സിഗരറ്റിന്റെ പുറത്ത് നമ്മൾ സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഡെത്ത് ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് നമ്മൾ വലിക്കുന്നത്. ഒട്ടും ഈ
5: പ്രായമുള്ളവരെ ക്യാൻസർ ബാധിച്ച
4: നമുക്ക് സാധനം കൈകൊണ്ട് കൊടുത്തില്ല. ഞാൻ കവറൊക്കെ എവിടെങ്കിലും കണ്ടാ എനിക്ക് പേടിയാണ്.
5: ഇത് വലിക്കുന്നവർ ഇത് കണ്ടിട്ടായിരിക്കും തിരിച്ചറിയുന്നത്.
4: ഇപ്പൊ നമ്മൾ പല കടകളിലും നമ്മൾ കാണുന്ന ചെറുപ്പക്കാർ അടിക്കടകളുടെ ബാക്കിലും അവിടെ ഇവിടെ നിന്നും വളരെ ചെറുപ്പക്കാരും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പയ്യന്മാരാണ് ഈ സിഗരറ്റിന് അഡിക്റ്റ് ആകുന്നത്. ഇൻ ചെയ്ത് ഷർട്ടും ഒക്കെ ഇട്ട് ജീൻസും ഒക്കെ ഇട്ട് വലിയ വലിയ കമ്പനികളിലൊക്കെ ചെയ്യുന്നതാണ്. വീട്ടിലുള്ളവർ അറിയുന്നില്ല ഇത് എങ്ങോട്ടാണ് ഈ തലമുറ
5: പോകുന്നത്.
4: അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ഇവര് പുറത്തിറങ്ങി ജോലിക്കും അങ്ങനെ ഇങ്ങനെയും പോകുന്നതാണ്. നമുക്ക് വീട്ടിലിരിക്കുന്നവരെ ഒന്നും പറയാൻ
5: പറ്റത്തില്ല.
4: ശ്രദ്ധിക്കുക, പുതിയ തലമുറ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരൊക്കെ ജീവിതം ജീവിച്ചു തീർന്നവരാണ്, അവർക്ക് ഒരു അപേക്ഷയാണിത്. അല്ലാതെ ഒന്നും വേറെ റിക്വസ്റ്റ് അങ്ങനെ ഒന്നും ചിന്തിക്കുക ചെയ്യരുത്. ഇതൊരു അപേക്ഷയാണ്. പുതിയ തലമുറ നശിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സ്വയം ശ്രദ്ധിക്കുക.
5: ഓക്കെ ഓക്കെ ചേച്ചി, നന്ദി നന്ദി. അതായത് ഇപ്പം നമുക്ക് നമ്മളുടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് പുതിയ തലമുറ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം പഴയ തലമുറക്കാർ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ജീവിതാനുഭവങ്ങളും കാര്യങ്ങളും അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം കൃത്യമായി അത് ശ്രദ്ധിക്കുക. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓൺ ആട്ടുകാരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ അർച്ചി സുമയ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

0: കേട്ടാം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ശ്വാസകോശ ആരോഗ്യത്തെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തെ പറ്റിയിട്ടും ഒക്കെയാണ്. നമ്മളിങ്ങനെ അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ബന്ധപ്പെടുത്തി വരുന്ന കുറച്ചധികം കാര്യങ്ങൾ കുറച്ചു പേരിൽ നിന്ന് വളരെ ഇൻഫോർമേറ്റീവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മളിതാണ്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങളും അവർക്ക് പറ്റിയ പാളിച്ചകളും അനുഭവങ്ങൾ പാളിച്ചകൾ എന്നാണല്ലോ, ആ പാളിച്ചകളിൽ നിന്നൊക്കെ പഠിച്ചവരുമൊക്കെയാണ് നമുക്ക് ദാണ്ട നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴും നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഇതെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിന്നു പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടി അതിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോയി നമ്മൾ കൃത്യമായി അതിനെ പരിപാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടും കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. അതൊരു നമ്മൾ വളരെയധികം കെയറായിട്ട് എത്രത്തോളം നമ്മളൊരു കാര്യത്തെ കെയർ ചെയ്യുന്നു, നമ്മൾക്ക് എത്രത്തോളം നമുക്ക് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല അല്ലേ. ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്നവരാണ് മിക്കവരും എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ. അപ്പം ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇത് നമുക്ക് കൃത്യമായിട്ട് എൻജോയ് ചെയ്യാനും ഇത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഇന്നത് പോകണം, ഇന്നത് സാധിക്കണം, ഇന്നത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മളിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മളും കൂടെ കുറച്ചധികം എഫേർട്ടിട്ട് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് പറ്റുന്നത്. ഈ നമ്മൾ സ്മോക്കിങ്ങും അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ഈ ഡ്രിങ്കിങ്ങും ഇതൊന്നും അല്ല കേട്ടോ. കുറച്ച് നമ്മളുടെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് വായു മലിനീകരണം, പൊടി, പുക, ചില തൊഴിൽ സ്ഥലങ്ങളിലെ കെമിക്കൽസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള പുകവലി, ഇതും നമ്മളുടെ ശ്വാസകോശത്തെ ബാധിക്കാം. അതുകൊണ്ട് നമ്മൾ സ്വയം പുകവലിക്കാത്തത് നല്ല കാര്യമാണെങ്കിലും നമ്മളുടെ ചുറ്റുപാടിലെ വായുവും നമുക്ക് പ്രധാനമാണ്. ചില ലക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. തുടർച്ചയായിട്ടുള്ള ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചിലെ നമ്മുടെ നമുക്കൊരു വലിവ് ഫീൽ ചെയ്യുക, വേഗത്തിൽ ക്ഷീണിക്കുക, വീണ്ടും നമുക്ക് ശ്വാസകോശപരമായിട്ടുള്ള ഇൻഫെക്ഷൻസ് നമുക്കുണ്ടാവുക, ഇത്തരം ലക്ഷണങ്ങൾ തുടർന്നാൽ കാലാവസ്ഥ മാറിയതായിരിക്കും, പൊടിയുടെ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാതെ ആരോഗ്യ പ്രവർത്തകരുടെ ഉപദേശം കൃത്യമായി തേടുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ചെറിയ ലക്ഷണം വലിയ രോഗമാകുന്നത് എന്നതിൽ അർത്ഥമില്ല. പക്ഷേ തുടർച്ചയായ ലക്ഷണങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത് സുരക്ഷിതമാണ് എന്ന് തന്നെ നമ്മൾ ആലോചിക്കുക കേട്ടോ. കുട്ടികളുടെ കാര്യത്തിലും നമുക്ക് ശ്രദ്ധ വേണം. കുട്ടികൾക്കിടയ്ക്കിടെ നമുക്ക് തുടർച്ചയായ പനിയോ ചുമയോ കളിക്കുമ്പോൾ അമിതമായ ശ്വാസം മുട്ടലോ തുടങ്ങിയ പ്രശ്നങ്ങൾ ണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് കരുതി എല്ലാം നമ്മൾ അങ്ങനൊന്നും അവഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
0: ഗുഡ് മോർണിംഗ്.
1: ഓക്കെ, ഇന്ന് രാവിലെ തന്നെ സുമയ ബ്രീത്തിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, കാരണം യോഗയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പറയുമ്പോ നമുക്ക്
0: യോഗ ചെയ്യുമ്പോ അപ്പോ നമുക്കൊരു യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ യോഗ ചെയ്യുമ്പോ എന്തൊക്കെ ഗുണങ്ങൾ, അതേപോലെ തന്നെ ആ യോഗ എന്ന് പറയുന്നത് തന്നെ ഒരു റിഫ്രഷിംഗ് ആണല്ലോ, അത് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു മാറ്റം അതെന്താന്ന് പറഞ്ഞേ.
1: നമ്മളത് ഞങ്ങളിപ്പം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടു വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ 65 വയസ്സ് വരെയുള്ള ചേച്ചിമാരുണ്ടേ. അപ്പൊ ഇവര് ഞങ്ങളുടെ അടുത്ത് പോയി പഠിപ്പിച്ച് ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ. ഇപ്പൊ അവിടെ വരുന്നതിൽ ഞാൻ പറയാന്, നമ്മള് അമൃതയിന്ന് വരെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ വരെ മരുന്ന് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ. അത് നമ്മൾ ഭയങ്കര പോസിറ്റീവ്. പിന്നെ ഷുഗറ് മരുന്ന് കഴിച്ചോണ്ടിരുന്നവര് ഷുഗർ നിർത്തി, പ്രഷർ ഉള്ള മരുന്ന് കഴിച്ചോണ്ട്, എന്നിട്ട് ഇതില് കൺട്രോൾ ചെയ്ത് പോന്നു, മനസ്സിലായോ. ഇത് നമ്മൾ ഇതിൽ ചെയ്തിട്ട് നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
0: ഭയങ്കര
1: ബോഡി ബാലൻസ്ഡ് തന്നെയല്ല. നമുക്ക് എല്ലാ കാര്യത്തിനും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ഇൻഹെയിൽ എക്സ്ഹെയിൽ, ഈ ഇൻഹെയിൽ എക്സ്ഹെയിൽ മാത്രം നമ്മള് ഈ ബാക്കി വെളിയിൽ പോയി ചെയ്യാൻ പറ്റാത്ത ആൾക്കാര് അവര് ചെയ്താ മതി. ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ ഭയങ്കരം. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായമുള്ളവര് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊരു കസേരയിലോ ഇങ്ങനെ എന്തെങ്കിലും ഇരുന്നിട്ട് ഈ ബ്രീത്തിങ് തന്നെ, ബ്രീത്തിങ് ഇൻഹെയിൽ ചെയ്ത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും എക്സ്ഹെയിൽ കൊടുത്ത് അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതേപോലെ തന്നെ ബോഡി ഷേപ്പ് ഉണ്ടാകും, പിന്നെ സൗന്ദര്യം ഉണ്ടാകും. അതൊക്കെ അതൊക്കെ ഓരോരുത്തര് ഇതുപോലെ നമ്മളെ മാനസികമായിട്ട് നമുക്ക്, നമ്മൾ ഈ പറഞ്ഞില്ലേ, നമുക്ക് ഈ ശ്വാസം മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളവിടെ ആള് നിശ്ചലമായി പോന്നല്ലേ. ഈ ശ്വാസത്തെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് മുകളിലോട്ടും താഴോട്ടും വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരൊരു ഒരു ഒരു 10 പ്രാവശ്യം ചെയ്താൽ മതി ഒരു ദിവസം. ഓക്കെ, അപ്പൊ അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് എല്ലാ ആൾക്കാരിലും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ പറയുന്ന ഓരോരുത്തർക്കും ഒരേ ശീലം, മറ്റേ ചേട്ടൻ പറഞ്ഞ കള്ളു കുടിച്ചിട്ട് നിർത്താൻ പറ്റി, അത് ചെയ്യാൻ പറ്റിയത്, ഇത് ഇതുപോലൊക്കെ തന്നെ നമ്മൾ തുടങ്ങി വെച്ചാൽ നമുക്ക് നിർത്താൻ പറ്റാത്തൊരു സംഭവം യോഗ. എനിക്ക് എന്റെ ജീവിതത്തിൽ വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് തന്നെ ആയാലും ബാക്ക് പെയിനും അതും ഇതും എനിക്കൊരു സർജറി കഴിഞ്ഞായിരുന്നു. അപ്പൊ എനിക്കത് കുനിയാനും, ഇപ്പൊ ഞാൻ എന്തോ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ കാര്യങ്ങളും. നമുക്കതിനെ കുറിച്ച് ആ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുന്നത് നമുക്ക് ജീവിതത്തിൽ ഭയങ്കര ആശ്വാസം. അതുകൊണ്ടൊക്കെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞുകൊടുക്കാൻ പറ്റുന്നുണ്ട്, ഇവരെല്ലാരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആ ചേച്ചിമാരൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമുക്കിപ്പോ ഒരു യോഗ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, സൂപ്പർ ആട്ടോ. ഈ യോഗയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫുഡ്, അതുപോലെ തന്നെ ഫുഡ് കൺട്രോളിങ് വരും. ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അഞ്ചുവാക്കിയ ഒരു സംഭവം യോഗ. യോഗ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാരും ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും ഇത് ചെയ്യുന്ന ഭയങ്കര ഉത്തമമായിരിക്കും. എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആ നമ്മുടെ ശരീരത്തിന്, മൈൻഡിന്, അതുപോലെ തന്നെ നമുക്കൊരു കാര്യം എടുക്കാനായാലും നമ്മുടെ ആ മൈൻഡിൽ നമുക്കൊരു ഇത് ചെയ്യാനായാലും എല്ലാം ബ്രെയിന് ഓക്കെ എല്ലാത്തിനും നല്ലൊരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാരും ഇത് സുമയ രാവിലെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് അതിനകത്ത് വിളിക്കാം. പിന്നെ എല്ലാരോടും ഓരോ ചർച്ച കേൾക്കട്ടെ. പിന്നെ സുമയ സംസാരിക്കുമ്പോ കുറച്ച് എനർജി, മോള് മാത്രം സംസാരിക്കുമ്പോ മൈക്കിന് ദൂരെ ഇരുന്നത് പോലെ അങ്ങോട്ടും ഓക്കെ നല്ലപോലെ കുറച്ചുകൂടെ സൗണ്ട് വരുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഡാ, ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പോ ഓക്കെ, അത് കറക്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അതായത് ഇപ്പോൾ യോഗ പ്രാക്ടീസ്, അതായത് നമ്മളുടെ ശ്വാസകോശത്തെ കുറച്ചും കൂടെ നമുക്ക് കൃത്യമായി ആരോഗ്യപരമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ യോഗ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ശ്വാസകോശം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെയും എല്ലാം നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പരിപാലിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് യോഗ. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഒരു വിവരണമാണ് നമ്മളിപ്പോൾ കേട്ടത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുന്നവർ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് തുടങ്ങണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ചെയ്ത് തുടങ്ങുക. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അതാണ്ട് നമ്മളുടെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ശ്വാസകോശത്തെയൊക്കെയും നമ്മളുടെ ഹൃദയത്തെയും എങ്ങനെ സംരക്ഷിക്കാം എന്നൊന്ന് നോക്കിയാലോ. പുകവലി ഒഴിവാക്കുക, പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ പുകയിൽ നിന്ന് കഴിയുന്നത്ര മാറി നിൽക്കുക, മാലിന്യം കത്തിക്കുന്നതും അതിന്റെ പുക ശ്വസിക്കുന്നതും ഒഴിവാക്കുക, വീട്ടിലും ജോലിസ്ഥലത്തും വെന്റിലേഷൻ ഉറപ്പാക്കുക, പൊടി, കെമിക്കൽ അതുപോലുള്ള ജോലികളിൽ ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, സ്ഥിരമായിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ശീലമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് നമ്മൾ ശീലമാക്കണം, നീണ്ടു നിൽക്കുന്ന ചുമയോ ശ്വാസമുട്ടലോ ഉണ്ടെങ്കിൽ പരിശോധന നമ്മൾ തേടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന്റെ വില നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരികെ സമ്പാദിക്കാം, ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ വീണ്ടും അത് ഉണ്ടാക്കാം, പക്ഷെ ഒരു ശ്വാസം പോലും സ്വതന്ത്രമായി എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ദിവസവും സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യം ശ്വാസമായിരുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ട് ഓണാട്ടുകര പാസഞ്ചർ ഇവിടെ ഒന്ന് നിർത്തുകയാണ്. നമ്മളുടെ സ്റ്റോപ്പിന്റെ സമയമായിട്ടുണ്ട്. നാളെ തിരികെ കാണാം എന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പ്രത്യേകിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം. ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ 91.2.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത് പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി. അപ്പോൾ ഇതാ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും മമ്മൂട്ടി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. മമ്മൂട്ടി ഈ ഒരു പുരസ്കാരം സ്വീകരിക്കുമ്പോൾ സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആദരിച്ച ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ഇത് 4th ദേശീയ പുരസ്കാരം മമ്മൂക്കയെ തേടിയെത്തുന്നത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് മമ്മൂട്ടിയും ചന്തു ചാമ്പ്യൻ എന്ന സിനിമയിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനുമാണ് മികച്ച നടനുള്ള പുരസ്കാരം പങ്കിടുന്നത്. ഒപ്പം തന്നെ വൈക്കം വിജയലക്ഷ്മിയും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ദ്രൗപദി മുർമുവിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് മലയാള സിനിമാ ലോകത്ത് ഉള്ളത്. നടി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം നടന്നിരിക്കുന്നത്. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിൽ ജമീല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ അമ്മ. ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പരാമർശവും നേടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റേഡിയോ 91.2 ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.

സ്വീകരിച്ച ചിത്രം പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. റിലീസ് പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 25 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് എൻ 91.2 സിനിമ ടാക്കീസ് ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ചിത്രത്തിന്റെ തമിഴ് ടീസറും പുറത്തിറങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 25 ഈ ഒരു തമിഴ് റിലീസ് വരുന്നത്. കേരളത്തിൽ ചിത്രം നേടിയ വിജയമാണ് തമിഴിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നതിന് നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചത്. 11 ഐക്കൺസിന്റെ ബാനറിൽ അർജുൻ സെൽവയാണ് ചിത്രം നിർമ്മിച്ചത്. പാർവതി തിരുവോത്ത് ആദ്യമായി പോലീസ് വേഷത്തിലെത്തി. ഷഹദ് സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകർ സ്വീകരിക്കുകയായിരുന്നു. സംവിധാനവും തിരക്കഥയും സംഗീതവും എഡിറ്റിംഗും അഭിനേതാക്കളുടെ പ്രകടനവും എല്ലാം ഒത്തുചേർന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം അതായിരുന്നു പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. മാത്രമല്ല, ഈ ഒരു മൂവിക്ക് വേണ്ടി വേടൻ പാടിയ തീം സോങ് പ്രേക്ഷകർക്കിടയിൽ തരംഗമായിരുന്നു. മ്യൂസിക് റൈറ്റ്സ് ഭാവന സ്റ്റുഡിയോസിന്റേതാണ്. ആശ്രിത നിയമനത്തിലൂടെ ജോലി ലഭിക്കുന്ന ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് ഈ ഒരു ചിത്രത്തിലൂടെ പറയുന്നത്. ഉള്ളൊഴുക്കെന്ന സിനിമയ്ക്ക് ശേഷം പാർവതി തിരുവോത്തും, കിഷ്കിന്താകാന്ഡം എന്ന സിനിമയ്ക്ക് ശേഷം വിജയരാഘവനും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണിത്. പ്രശസ്ത താരങ്ങളായ പാർത്ഥിപൻ, മാത്യു തോമസ്, വിനയ് ഫോർട്ട്, സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണിമായ അസീസ് നെടുമങ്ങാട്, ജയശ്രീ ശിവദാസ്, പ്രവീൺ കുമാർ, സിറാജ്, നിയാസ് ബക്കർ തുടങ്ങിയ ഗംഭീര താരനിരയാണ് ഈ ചിത്രത്തിലുള്ളത്.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

തിയേറ്ററിലേക്ക് എത്തുന്ന മറ്റൊരു ചിത്രം കൂടിയുണ്ട്. സൈജു ഗ്രൂപ്പിനെ കേന്ദ്ര കഥാപാത്രമാക്കി രജീഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന ക്രൈം ത്രില്ലർ ചിത്രം ആരം നാളെ സെപ്റ്റംബർ 25 ഈ ഒരു മൂവി റിലീസിനെത്തുന്നത്. എൻ്റെ റേഡിയോ 91.2 സിനിമ ടാഗേഴ്സുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവുമാണ് ഈ ഒരു മൂവിയുടെ പ്രമേയമായിട്ട് വരുന്നത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്ന അപ്രതീക്ഷിത സംഭവങ്ങളും ദുരൂഹതകളും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് കിനാവള്ളി എന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ച വിഷ്ണു രാമചന്ദ്രനാണ്. ഗുഡ് ഹോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ ബാനറിൽ ഡോക്ടർ ജുനൈസ് ബാബു ഗുഡ് ഹോപ്പ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. സൈജു ഗ്രൂപ്പിനൊപ്പം അസ്കർ അലി, സിദ്ദീഖ്, അഞ്ജു കുര്യൻ, സുധീഷ്, ഉണ്ണി ലാലു, അജിത് കോഷി, മനോജ് കെ യു, ഷഹീൻ സിദ്ദീഖ്, അപ്പുണ്ണി ശശി, മീര വാസുദേവ്, വൈഷ്ണവി കല്യാണി, സുരഭി സന്തോഷ്, അങ്ങനെ ഒരു പ്രധാന താരനിര തന്നെ അരങ്ങേറുന്നുണ്ട്. ജിത്തു ദാമോദരാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീത സംവിധാനം രോഹിത് ഗോപാലകൃഷ്ണനും നിർവഹിക്കുന്നു. കൈതപ്രം, ജിസ് ജോയ്, ജോപോൾ എന്നിവരാണ് ഗാനങ്ങൾക്ക് വരികൾ ഒരുക്കിയിരിക്കുന്നത്. ഹരിചരൺ, സിതാരാകൃഷ്ണകുമാർ, സായണോര, അതുൽ നറുകര, യാസിൻ നിസാർ, അജയ് ശ്രാവൺ, ആരതി എം എൻ, അശ്വിൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രൂക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ

പ്രേക്ഷകർക്ക് തിയേറ്ററിൽ സകുടുംബം ആഘോഷിക്കാൻ സാധിക്കുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനറായി എത്തുന്ന അവറാച്ചൻ ആൻഡ് സൺസ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ബിജു മേനോനാണ് നായക വേഷത്തിലെത്തുന്നത്. നവാഗതനായ തമ്പിയാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. നർമ്മ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഫാമിലി ഡ്രാമ അവറാച്ചൻ ആൻഡ് സൺസ് ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ബിജു മേനോൻ നായകനാകുന്ന ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി, ഗണപതി, വിനയ് ഫോർട്ട്, ജോണി ആന്റണി, ഗ്രേസ് ആന്റണി, അഖില ഭാർഗവൻ, പൗളി വത്സൻ, സാബുമോൻ, കോട്ടയം നസീർ, വിനീത് തട്ടിൽ, സാജൻ പള്ളുരുത്തി, ആഷിഖ് ഖാലിദ്, സുധീ കോപ്പ, സജിൻ ചിറുകയിൽ, ഷാജു ശ്രീധർ, നിഷ സാരംഗ് എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അവറാച്ചൻ ആൻഡ് സൺസിന്റെ തിരക്കഥ ഒരുക്കുന്നത് ജോസഫ്, വിജീഷും തമ്പിയും ചേർന്നാണ്. ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ ഇവരൊക്കെയാണ്. സഹനിർമ്മാണം ജസ്റ്റിൻ സ്റ്റീഫനാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണനാണ്. സംഗീത സംവിധാനം സനൽ ദേവാണ്. ആർട്ട് ഡയറക്ടർ അജി കുറ്റിയാനി. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മൂവി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.

0: 行われる。
1: പിള്ളേർക്ക് ഒരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

ചെയ്തിട്ടുള്ള കോമ്പിനേഷൻസിൽ ചിലത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വല്ലാതെ ഇടം പിടിച്ചിട്ടുണ്ടാകും. അത്തരത്തിലൊരു കോമ്പിനേഷനാണ് ലാലേട്ടൻ മുകേഷ് കോംബോ അല്ലെ. ഇനിയും അത്തരത്തിലുള്ള കോമ്പിനേഷനിലുള്ള മൂവികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അതെ, വരാൻ പോവുകയാണ് ആ ഒരു കോമ്പിനേഷനിലെ മറ്റൊരു മൂവി. ഇത് എൻ്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. മോഹൻലാലിനെ നായകനാക്കി അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ മുകേഷും എത്തുന്നുണ്ട്. മോഹൻലാൽ മുകേഷ് ഹിറ്റ് കോംബോയിൽ ഇറങ്ങിയ പ്രിയദർശൻ ചിത്രം കാക്കകുയിലിന്റെ രംഗം പങ്കുവച്ചാണ് മുകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞങ്ങളുടെ അടുത്ത സിനിമ ഉടൻ വരുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് മുകേഷിന്റെ പോസ്റ്റ്. കാക്കകുയിലിലെ ഇരുവരുടെയും ഹിറ്റായ കോമഡി രംഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഫാൻ മെയ്ഡ് റീലാണ് മുകേഷ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പോസ്റ്റിൽ മുകേഷ് മോഹൻലാലിനെയും അനൂപ് സത്യനെയും ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാക്കക്കുയിൽ, അറബി, ഒട്ടകം എന്നീ സിനിമകളിലെ ഇവരുടെ പ്രകടനം പോലെ മറ്റൊരു സിനിമ പ്രതീക്ഷിക്കാം എന്ന കാത്തിരിപ്പിലാണ് ഇതോടെ ആരാധകർ. ബിഗ് സ്കെയിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ട് നവംബറിൽ തന്നെ ആരംഭിക്കുന്നതാണ്. ദുൽഖറിനെയും കല്യാണി പ്രിയദർശനെയും പ്രധാന കഥാപാത്രങ്ങളാക്കിയ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയ്ക്ക് ശേഷം അനൂപ് സത്യൻ ഒരുക്കുന്ന ചിത്രം കൂടിയാണിത്. കോമഡി, ആക്ഷൻ, ത്രില്ലർ ആകും ചിത്രമെന്ന സൂചനയാണ് നൽകുന്നത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും അനൂപ് തന്നെയാണ്. ബൾട്ടി സിനിമയുടെ നിർമ്മാതാവായ ബിനു ജോർജ് അലക്സാണ്ടറും ആശീർവാദ് സിനിമാസും ചേർന്നാണ് നിർമ്മാണം. ജേക്സ് ബിജോയാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത്. ഭ്രമയുഗം, ഉള്ളൊഴുക്ക്, ഡി എസ് ഇറ തുടങ്ങിയ ചിത്രങ്ങൾ ശ്രദ്ധേയനായ ഷഹ്നാദ് ജലാലാണ് ക്യാമറ. അപ്പോൾ ഇന്നത്തെ സിനിമ ടോക്കീസ് ഇവിടെ വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ ഇൻ റേഡിയോ 91.2. അറിയു, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. വായനയെക്കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇത്. അൻവരികൾ എന്ന ഈ പരിപാടി ആരംഭിച്ചത് തന്നെ എന്താണ് വായന എന്ന് പറഞ്ഞിട്ടാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ കൃതികളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറെ എഴുത്തുകാരിൽ ഏറ്റവും മികച്ച വായനക്കാരുണ്ട്. ഒരാൾക്ക് എഴുത്തുകാരനാവണമെങ്കിൽ വായന അനിവാര്യമാണ്. നന്നായി വായിക്കുന്ന ഒരാൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഷകളിൽ വിവിധ സംസ്കാരങ്ങളിൽ പിറന്ന പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ കരുത്തുള്ള പുസ്തകങ്ങൾ നമുക്ക് നൽകാൻ കഴിയൂ. അത്തരത്തിൽ മലയാളത്തിന്റെ സുഹൃതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന MT വാസുദേവൻ നായരുടെ വായനയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. EP രാജഗോപാലനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വായനക്കാരൻ MT എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. MT വാസുദേവൻ നായർക്ക് മുഖവരയൊന്നും ആവശ്യമില്ല. ജ്ഞാനപീഠം ഉൾപ്പെടെ നമ്മുടെ മലയാളത്തിന് നൽകിയ മലയാളത്തിന്റെ ഇതിഹാസ തുല്യനായ എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് EP രാജഗോപാലൻ, കാസർഗോഡ് ജില്ലയിൽ ജനിച്ച EP രാജഗോപാലൻ എഴുതിയ പുസ്തകമാണിത്. കവിതയുടെ ഗ്രാമങ്ങൾ, മീനും കപ്പലും, കഥയും ആത്മകഥയും, സംസ്കാരത്തിന്റെ കുടിലുകൾ, കുഞ്ഞമ്പുമാഷും ഇംഗ്ലീഷ് വാക്കും, പേരുകൾ പെരുമാറ്റങ്ങൾ തുടങ്ങിയ നിരവധി കൃതികളും നിരവധി വിവർത്തനങ്ങളും പഠനങ്ങളും ഒക്കെയായി അദ്ദേഹത്തിന്റെ സർഗജീവിതം മുന്നോട്ട് പോകുന്നു. അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രാധാന്യമുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് വായനക്കാരൻ MD എന്ന പുസ്തകം. MT വാസുദേവൻ നായരുടെ അഭിമുഖം അദ്ദേഹത്തിന്റെ മരണത്തിന് അല്പം മുമ്പ് വായിച്ചപ്പോൾ വളരെ ക്ഷീണിച്ച അവസ്ഥയിലും ഒരു ദിവസം 300 പേജുകൾ വായിച്ചിരുന്ന ഒരു വായനക്കാരനായിരുന്നു MD എന്ന്. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് മാത്രമല്ല, ലോകത്തെ വിവിധ ഭാഷകൾ അവയുടെ പരിഭാഷകളിലൊക്കെയായി MT വാസുദേവൻ നായരുടെ വായന അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ. അത്രയും വലിയ ഒരു വായനക്കാരന്റെ വായന എന്താണ് എന്ന് അറിയാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ രാജഗോപാലൻ നിർവഹിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം തയ്യാർ ചെയ്തിരിക്കുന്നത്. 3-ാമത്തെ ഭാഗം MT വാസുദേവൻ നായരുടെ ജീവിതരേഖയാണ്. അദ്ദേഹത്തിന്റെ ജനനം, ജീവിതം, അദ്ദേഹത്തിന്റെ കൃതികൾ ഒക്കെ തരംതിരിച്ചെഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ഇറങ്ങുന്ന കാലത്ത് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല, പിന്നീടാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് കോഴിക്കോട് സിതാരയിൽ അദ്ദേഹം താമസിക്കുന്നു എന്നാണ് പുസ്തകത്തിൽ കാണുന്നത്. 2-ാം ഭാഗത്ത് MT വാസുദേവൻ നായരുമായുള്ള അഭിമുഖമാണ്. 1-ാം ഭാഗത്ത് കുറെ തലക്കെട്ടിൽ ലേഖനങ്ങളാണ്. എഴുത്തും വായനയും എന്താണ്, വായനയുടെ ഭൂപടം എന്താണ്, വായനയുടെ രീതി എന്താണ്, ഇംഗ്ലീഷുള്ള വായന എങ്ങനെയാണ്, പിന്നെ ചങ്ങമ്പുഴയെക്കുറിച്ചും ചില പുസ്തകങ്ങളെക്കുറിച്ചും വായനയുടെ വായനയെക്കുറിച്ചുമൊക്കെയാണ്. 2-ാം ഭാഗത്ത് വിശദമായി അദ്ദേഹം തന്റെ മനസ്സ് തുറക്കുന്നുണ്ട്. എഴുത്തും വായനയും എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് MT പറയുന്നത് എന്താണ്? വ്യത്യസ്തമായ ഭാഷാക്രമങ്ങളും ആഖ്യാനത്തിലെ കുതിപ്പുകളും ഒക്കെ ഒരു എഴുത്താൾക്ക് വേണമെങ്കിൽ വായനയ്ക്ക് നല്ല പങ്കുണ്ട് എന്നാണ്. എഴുത്താള് എപ്പോഴും നല്ല വായനക്കാരനായിരിക്കണം. പുതിയ കാലത്ത് തീരെ വായിക്കാത്തവർ പോലും എഴുത്തുകാരനാകുന്ന ഒരു കാലമാണ്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയതിനെ കൂട്ടിക്കെട്ടി വിക്കിപീഡിയയുടെയും ഗൂഗിളിന്റെയും ഒക്കെ സഹായത്തോടുകൂടി പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു കാലത്ത് MT പോലെ സൂക്ഷ്മമായി വായിച്ച ഒരു വായനക്കാരനെ അറിയേണ്ടത് ആവശ്യമാണ്. എത്ര പേർ അങ്ങനെ അറിയുമെന്നും എത്ര പേർ അത് അനുകരിക്കുമെന്നും അറിയില്ല. പക്ഷേ MT വായിച്ച പുസ്തകങ്ങളെ കുറിച്ചെല്ലാം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. റീഡ് റീഡ് റീഡ് എവരിത്തിങ് ട്രാഷ് ക്ലാസിക്സ് ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് സീ ഹൗ ദേ ഡു ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ കാർപ്പന്റർ ഹു വർക്സ് ആസ് എ അപ്രന്റീസ് ആൻഡ് സ്റ്റഡീസ് ദ മാസ്റ്റർ റീഡ് എന്ന് വില്യം ഫോക്നർ പറഞ്ഞിട്ടുള്ളതായി പറയുന്നു. ഹൗ ദേ ഡു ഇറ്റ് എന്ന ഭാഗമാണ് അതിൽ MT എടുത്തു കാട്ടുന്നത്. ഈ എഴുത്തുകാർ എങ്ങനെയാണ് അത് എഴുതിയത്, എങ്ങനെയാണ് അവർ മനുഷ്യന്റെ ജീവിതത്തെ തന്റെ വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ കരിപ്പിടിപ്പിച്ചത് എന്നാണ് പ്രധാനം. അതാണ് എഴുത്തുകാർക്ക് ഒരു ചൂണ്ടുപലകയായി മാറേണ്ടത് എന്ന് പറയും. ഇനി വായനയുടെ ഭൂപടത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഭൂമിയെക്കുറിച്ച് പറഞ്ഞാൽ, അങ്ങനെ ഒരു പട്ടിക MT തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. MT വാസുദേവൻ നായരുടെ ജീവിതത്തിൽ അദ്ദേഹം വായിച്ച മുഴുവൻ പുസ്തകങ്ങളുടെ ലിസ്റ്റ് വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റ് പല ലോകഭാഷകളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. മറ്റ് സാഹിത്യ രൂപങ്ങളെക്കാൾ വളരെ വിശദമായ ക്യാൻവാസിന്റെ ഉത്തരവാദിത്തം നോവലിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ധാരാളം നോവലുകളും തിരക്കഥയുമാണ് നമുക്കറിയാം. അവിടെ അദ്ദേഹം ഏണസ്റ്റ് ഹെമിംഗ്വേയെ വായിച്ചിട്ടുണ്ട്, ഒളിവർ ഗോൾഡ്സ്മിത്തിനെ വായിച്ചിട്ടുണ്ട്, അതുപോലെ പല വിഖ്യാതരായ എഴുത്തുകാരെയും അദ്ദേഹം വായിച്ച അനുഭവങ്ങൾ പറയുന്നുണ്ട്. അത് കുറച്ചൊക്കെ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഫ്രഞ്ച്, റഷ്യൻ സാഹിത്യത്തിലെ രചനകൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ജെയിംസ് ജോയ്സ് എന്ന് പറയുന്ന നോവലിന്റെ ആദ്യ കാലത്തെ വിഖ്യാതനായ എഴുത്തുകാരനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിശ്വസാഹിത്യങ്ങളിലേക്കുള്ള കടന്നുപോക്കാണ് ഒരു ലേഖനത്തിൽ പറയുന്നത്, വളരെ വിശദമായി പറയുന്നത്. പിന്നെ എങ്ങനെയാണ് വായിക്കുന്നത്, വായന രീതി എന്താണ്? ഒരു പുസ്തകം നന്നായി വായിക്കാൻ ഒരാൾ അത് എഴുതുന്നത് പോലെ വായിക്കണം എന്ന് വെർജീനിയ വുൾഫ് പറഞ്ഞിട്ടുണ്ട്. ഹൗ ഷുഡ് വൺ റീഡ് എ ബുക്ക് എന്ന ഉപന്യാസത്തിലെ ഒരു ഖണ്ഡികയിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബെർണാർഡ് മലമൂടിന്റെ ഒരു നോവൽ സാഹിത്യ നിരൂപണത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിരൂപണത്തിന്റെ ഭാഷയിലൊന്നുമല്ല എം ടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ വായനയെ കുറിച്ച്. നോവൽ വായന എങ്ങനെ വേണം, വായനയുടെ രസം എന്തായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഇംഗ്ലീഷ് തലക്കെട്ടിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിനെ കുറിച്ചാണ് എം ഡി കടന്നു, അതിനെ കൊണ്ട് എം ഡി എങ്ങനെ കടന്നുപോയി എന്നുള്ളതാണ്. വാചകം എന്ന തലക്കെട്ടിൽ വാചകങ്ങൾ രൂപപ്പെടുന്നു, വാക്കുകൾ എങ്ങനെ കൊടുത്തു വെക്കുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ചാണ് എം ഡി ഒരു പുസ്തകം എഴുതിയത്. അതാണ് ഹെമിംഗ്വേയുടെ പ്രത്യേകത. എം ടി നിരവധി എഴുത്തുകാരെ കുറിച്ച് പുസ്തകങ്ങളെ കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും പുസ്തകമായി എഴുതിയത് അങ്ങനെയാണ്. ചങ്ങമ്പുഴയെ എം ടി മറ്റൊരു തലത്തിൽ സമീപിക്കുന്നു. ചങ്ങമ്പുഴ വൈരുദ്ധ്യങ്ങളുടെ കൂടാരമാണ് എന്ന് പലരും പറയുന്നത് പോലെ എം ടി പറയുന്നു. പക്ഷേ കവിയെ വേറിട്ട് കാണാൻ, കവിയുടെ മനസ്സ് കാണാൻ എം ടി ശ്രമിക്കുന്നുണ്ട്. രണ്ടാമൂഴം വന്ന കാലഘട്ടം എങ്ങനെയാണ് രണ്ടാമൂഴം രൂപപ്പെട്ടത് എന്നൊക്കെ അടുത്ത ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അഭിമുഖത്തിൽ പല ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ വളരെ വ്യക്തമായി, വായനയുടെ സൗന്ദര്യശാസ്ത്രം എന്താണ്, അതിന്റെ രാഷ്ട്രീയ വിവക്ഷ എന്താണ്, അതിന്റെ സാംസ്കാരിക ധ്വനികൾ എന്തൊക്കെയാണ് എന്നെല്ലാം എം ടി വിശദീകരിക്കുന്നു. ഒരു ചോദ്യം മാത്രം നമുക്ക് ചോദിക്കാം. എം ടിയോട് ചോദിച്ചു, ഇ പി ചോദിച്ചു, ഇ പി രാജഗോപാലൻ ചോദിച്ചു, എഴുത്തുകാരെന്ന പദവി പോലെ പ്രധാനപ്പെട്ടതാണ് വായനക്കാരെന്ന പദവി, വ്യക്തിപരമായി എന്ത് തോന്നുന്നു? എം ടി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, കുട്ടിക്കാലത്തെ വായനക്കാരനായിരുന്നു. വായനക്കാരനായിരുന്നത് കൊണ്ടാണ് എഴുതണമെന്ന് തോന്നിയതും. എന്ത് വായിച്ചാലും ഗുണമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. റെയിൽവേ ടൈം ടേബിൾ ആണ് മുന്നിലിരിക്കുന്നത്. സമയം കളയാൻ വേറെ ഒന്നുമില്ല. അതെടുത്ത് വെറുതെ മറച്ചു നോക്കിയാൽ എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടും. ഏത് പുസ്തകത്തിൽ നിന്നും ഏത് മോശവും എത്ര മോശവുമായിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ടാവും. ജീവിതത്തെ നിലനിർത്തുന്ന ഒന്നാണ് വായന. ഒരു തരത്തിൽ നമ്മളെ ടെൻഷനിൽ നിന്ന് മുക്തമാക്കുന്ന ഒന്ന്. അതിൽ ട്രാൻക്വിലൈസിംഗ് ആയ ഒരു തലമുണ്ട്. ഇത് പുസ്തകത്തിന്റെ മാത്രം ഫലം കൊണ്ടാവണമെന്നില്ല. എങ്കിലും ഒരു പുസ്തകം വായിച്ചാൽ അത്ഭുതകരമായിട്ട്

0: എന്തിനാണ് ഈ ക്ഷുദ്രകൃതികൾ വായിക്കുന്നത്? ക്ഷുദ്രകൃതി എന്ന് അവരുദ്ദേശിക്കുന്ന പ്രശസ്തരല്ലാത്ത ഒരാളുടെ കൃതിയാണ്, അത് അവർക്ക് ക്ഷുദ്രകൃതിയാണ്. അവരത് വായിച്ചു നോക്കിയോ? ഇല്ല, നെവർ. അവരത് വായിച്ചു നോക്കുമോ? അതുമില്ല. പക്ഷേ എന്തിനാണ് അയാളുടെ എക്സിന്റെ പുസ്തകത്തെ കുറിച്ച് എന്തിനാണ് എഴുതുന്നത്? എം ടിയെ കുറിച്ച് എഴുതിയ പോരെ, ഉറൂബിനെ കുറിച്ച് എഴുതിയാൽ പോരെ, ബഷീർ പോരെ, ചകമ്പുഴ പോരെ, ആശാൻ പോരെ, അല്ലെങ്കിൽ വേർഡ്സ്വർത്ത് പോരെ, ഷെല്ലി പോരെ? ഇങ്ങനെ ചോദ്യങ്ങൾ നേരിടാറുണ്ട് പലപ്പോഴും. അവർക്കുള്ള ഉത്തരമാണിത്. ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വായനക്കാരൻ എം ടി ഇ പി രാജഗോപാലൻ, മാതൃഭൂമി ബുക്സിന്റെ പ്രസിദ്ധീകരണമാണ്. നന്ദി, നമസ്കാരം.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

ഒരെണ്ണ നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 90.5.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. പരബ്രഹ്മ പ്രതീകങ്ങളായ കെട്ടുകാളകളെ എഴുന്നള്ളിച്ച് അനുഗ്രഹം ഏറ്റുവാങ്ങി 52 കരകളും. ഒരു ദേശത്തിന്റെ കാർഷിക പാരമ്പര്യവും മതസൌഹാർദ്ദവും ഐക്യവും വിശ്വാസങ്ങളുമെല്ലാം തങ്ങളുടെ പരദേവരുടെ മുൻപിൽ ചുവപ്പിലും വെളുപ്പിലും നിർമ്മിച്ച വിവിധ ഭാവങ്ങളിലെ കെട്ടുകാളകളെ എഴുന്നള്ളിച്ച് സമർപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടുകാള ഉത്സവത്തിനാണ് ഓണാട്ടുകര സാക്ഷ്യം വഹിച്ചത്. ലോകത്തിന്റെ ഏത് കോണിലായാലും ഓണാട്ടുകരക്കാരുടെ മനസ്സ് പരബ്രഹ്മഭൂമിയിലെത്തുന്ന സുദിനമായിരുന്നു 28-ാം ഓണം കാളകെട്ടുത്സവം. അരിമണിയിലും കൈവെള്ളയിലും എഴുന്നള്ളിച്ച കെട്ടുകാളകൾ മുതൽ 72 അടി വരെ ഉയരമുള്ള കൂറ്റൻ കെട്ടുകാളകളെ വരെ കരക്കാർ എഴുന്നള്ളിച്ചു. വനിതകൾ മാത്രം എഴുന്നള്ളിച്ച 18 കാളകളും പരബ്രഹ്മ സന്നിധിയിലെത്തിയിരുന്നു. സ്വർണം, വെള്ളി, പഞ്ചലോഹം എന്നിവയിലും നിർമ്മിച്ച കെട്ടുകാള രൂപങ്ങൾ ചില കരക്കാർ എഴുന്നള്ളിച്ചു. രാത്രി 10-ഓടെ മിക്ക കെട്ടുകാഴ്ചകളും പടനിലത്ത് അണിനിരന്നു. വർണ്ണദീപങ്ങളുടെയും കലാപരിപാടികളുടെയും പശ്ചാത്തലത്തിൽ കെട്ടുകാളകൾ രാത്രി വൈകിയും കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 27-ാം തീയതി വരെ പടനിലത്ത് കെട്ടുകാളകളുടെ പ്രദർശനം നടക്കും. ഇതിനുശേഷം കെട്ടുകാളകളുടെ ഉയരത്തിന് അനുസരിച്ചുള്ള പാരിതോഷികം വിതരണം ചെയ്യും. സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധിത പ്രതിവാര അവധി നൽകാൻ നിർദ്ദേശം. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ ഉൾപ്പെടെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സേവനത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾക്ക് വിധേയമായി ഊഴമനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം അവധി നൽകണമെന്നാണ് ക്രമസമാധാന വിഭാഗം ADGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയ നിർദ്ദേശം. പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യമായ അംഗബലവും മേൽനോട്ടവും ഉറപ്പാക്കിയ ശേഷമായിരിക്കണം പ്രതിവാര അവധി ക്രമീകരിക്കേണ്ടതെന്നും ഉത്തരവിൽ പറയുന്നു. പൊതുസുരക്ഷയെയും അത്യാവശ്യ പോലീസ് പ്രവർത്തനങ്ങളെയും ബാധിക്കാത്ത വിധത്തിൽ അവധികൾ മുൻകൂട്ടി ഡ്യൂട്ടി റോസ്റ്ററിൽ ഉൾപ്പെടുത്തണം. SHO പ്രതിവാര അവധിയെടുക്കുമ്പോൾ സ്റ്റേഷന്റെ ചുമതല മറ്റൊരു നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന് കൈമാറണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ജന്മദിനം, വിവാഹ വാർഷികം തുടങ്ങിയ പ്രധാന കുടുംബ അവസരങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവധിയെടുക്കാനും നിർബന്ധമായും അനുമതി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ഇത്തരം അവധികൾ സാധാരണഗതിയിൽ അനുവദിക്കണം. യഥാർത്ഥ അടിയന്തര സാഹചര്യമോ ഒഴിവാക്കാനാവാത്ത ഡ്യൂട്ടി ആവശ്യകതയോ ഉണ്ടെങ്കിൽ മാത്രമേ അവധി നിരസിക്കാവൂ. അവധി നിരസിക്കുന്ന ഓരോ സാഹചര്യത്തിലും അതിനുള്ള വ്യക്തമായ കാരണം ബന്ധപ്പെട്ട അധികാരികൾ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. തുടർച്ചയായും സമ്മർദ്ദപൂർണമായും സാഹചര്യങ്ങളിലും ജോലി ചെയ്യേണ്ടിവരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശാരീരിക മാനസിക ക്ഷേമം ഉറപ്പാക്കുകയും ജോലി സംബന്ധമായ സമ്മർദ്ദം കുറയ്ക്കുകയും കുടുംബ പിന്തുണ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനാണ് നടപടികളെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അടുത്ത ഞായറാഴ്ച രാജ്യത്തെ ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും. 28-ാം തീയതി മുതൽ 3 ദിവസം ബാങ്ക് ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് റിസർവ് ബാങ്ക് അനുമതി നൽകി. സെപ്റ്റംബർ 28 മുതൽ 30 വരെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു തൊട്ടുമുൻപുള്ള 2 ദിവസങ്ങൾ 4-ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയതിനാൽ ഫലത്തിൽ 5 ദിവസം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഞായറാഴ്ച ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. സെപ്റ്റംബർ 28 തിങ്കൾ മുതൽ 30 ബുധൻ വരെയാണ് പണിമുടക്ക്. സെപ്റ്റംബർ 30 ബാങ്കുകളുടെ അർദ്ധവാർഷിക കണക്കെടുപ്പ് നടക്കുന്ന ദിവസമാണ്. ട്രഷറി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഈ തീയതി നിർണായകമാണ്. പണിമുടക്ക് ബാങ്കുകളുടെ കണക്കെടുപ്പുകളുടെയും വിപണി ക്രമീകരണങ്ങളെയും ബാധിച്ചേക്കാം. പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ബാങ്കിംഗ് ഇടപാടുകൾ മുൻകൂട്ടി പൂർത്തിയാക്കാനും ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിക്കാനും ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ നിർദ്ദേശം നൽകി. സമരം പരിഗണിച്ച് ATMകളിൽ പണം നിറയ്ക്കാൻ നടപടി സ്വീകരിച്ചതായി ബാങ്കുകൾ അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ദുർബലമായതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതേസമയം ഇന്നും നാളെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ 24 മണിക്കൂറിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും കാറ്റിന്റെ വേഗം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും വൻ ഇടിവ്. രാവിലെ ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,995 രൂപയിലും പവന് 1,11,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണവില ഗ്രാമിന് 115 രൂപ കുറഞ്ഞ് 11,500 രൂപയിലെത്തി. നേരിയ ഇടിവോടെ ഈ വാരം വ്യാപാരം ആരംഭിച്ച സ്വർണവില തിങ്കളാഴ്ച ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയും താഴേക്ക് പോയിരുന്നു. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ കെ ആർ ഡി കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ 91.2.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: വാരണാസിയിലേക്ക് പര്യടനം നടത്തുന്ന സേവായാത്രികരുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തിനുശേഷം രാജ്യത്ത് വലിയ പരിവർത്തനങ്ങളാണുണ്ടായത്. ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണം, ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാണെന്ന അവബോധം വളർത്താൻ ഈ സംരംഭത്തിലൂടെ സാധിച്ചു. സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ഉടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടത്തെക്കുറിച്ച് അവബോധ പരിപാടികളും സംഘടിപ്പിക്കും. വിവിധ ശുചീകരണ പരിപാടികൾ സംബന്ധിച്ച് ജില്ലാ സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ജ്യോതിഷ് മനശ്ശേരി ആകാശവാണി വാർത്തകളോട്.
1: സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനം കേരള സംസ്ഥാനത്ത് കൈയോട് കൈ എന്ന രീതിയിൽ ക്യാമ്പയിനായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഒക്ടോബർ 1 രാവിലെ ജില്ലയിലെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ, നടപ്പാതകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടികൾ നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ നടത്തും. ഹരിതകർമ്മസേനാംഗങ്ങൾ വഴി എല്ലാ വീടുകളും ഇതിന്റെ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തുന്നു.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യ കൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഇന്ന് ലോക മാരിടൈം ദിനം. സമുദ്രമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബറിലെ അവസാന വ്യാഴാഴ്ചയാണ് ലോക മാരിടൈം ദിനമായി ആചരിക്കുന്നത്. നയങ്ങളിൽ നിന്ന് പ്രയോഗത്തിലേക്ക് സമുദ്രമേഖലയിലെ മികവിന് കരുത്തേകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ലോക മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരവും ഒ പി സമയവും വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പരാതികൾ അറിയിക്കാൻ വിജിലൻസ് ഓഫീസറുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും നമ്പരുകളും പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. 28 മുതൽ 30 വരെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ശബരിമലയിലെ സ്വർണ്ണകിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ്ണകിരീടമാണ് കാണാതായത്. അതേസമയം കിരീടം അവിടെ തന്നെയുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിലുള്ള മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വിഴിഞ്ഞത്ത് നടക്കുന്ന പരിപാടി നാളെ സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് 2 ദിവസം നീളുന്ന മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കടലിൽ മലിനീകരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളിൽ നിന്നുമുള്ള തയ്യാറെടുപ്പിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരു സാങ്കല്പിക അപകടം പരിഗണിക്കുകയും ഓരോ ഏജൻസിയും അവർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതുമൊക്കെ ഈ പരിശീലന പരിപാടിയിലൂടെ ജനങ്ങളിൽ എത്തിക്കും. മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങളുടെ യഥാർത്ഥ വിന്യാസവും പ്രവർത്തനവും പ്രദർശിപ്പിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, CMFRI, തിരുവനന്തപുരം, കൊല്ലം കളക്ടറേറ്റുകൾ, ഫിഷറീസ് വകുപ്പ്, കേരള പോലീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, എണ്ണ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. മെഡൽ നേടിയ താരങ്ങളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനസ് ധാലിവാളും അനന്ത്ജിത് സിംഗ് നരൂക്കയും ഫൈനലിൽ കടന്നു. 65-ാമത് U17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് വൈകിട്ട് 6 ഡൽഹിയിൽ നടക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മലപ്പുറം അത്താണിക്കൽ MICEMHSS മിനർവ പഞ്ചാബിനെ നേരിടും. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച കോഴിക്കോട് ഫാറൂഖ് സ്കൂളായിരുന്നു ജേതാക്കൾ. എറണാകുളം യാർഡിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയോ ഭാഗികമായി റദ്ദാക്കുകയോ ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു. നാളെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മൂർ എക്സ്പ്രസ് എറണാകുളം ടൌണിനും കായംകുളം ജംഗ്ഷനുമിടയിൽ കോട്ടയം വഴി തിരിച്ചുവിടും. എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ടാകില്ല. നാളെ സർവീസ് നടത്തുന്ന മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസും MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും കോട്ടയം വഴി തിരിച്ചുവിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 770 പോയിന്റ് കുറഞ്ഞ് 74,059, നിഫ്റ്റി 249 പോയിന്റ് നഷ്ടത്തിൽ 23,199 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,120 രൂപ കുറഞ്ഞ് 111,960 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയത്തിൽ സേവന മനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: You're listening to Radio 91.2.

0: ഓച്ചിറ ആർസിടിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ, വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യയുൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വുഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിലെത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഗുജറാത്ത് ലേക്ക് ദില്ലി തക് സേവാ കാ ഭാവ് സദാ ഹി ഹമാരി ശാസൻ വ്യവസ്ഥ ഹമാരി സംസ്കാരോ കാ മൂൽ രഹാ ഹൈ ഔർ ജബ് ശാസൻ കേ മൂൽ മേ സേവാ കാ ഭാവ് ഹോതാ ഹൈ തോ ഹർ നീതി കേ കേന്ദ്ര മേ നാഗരിക് ദേവോ ഭവ കാ സങ്കൽപ് ഹോതാ ഹൈ ബിനാ ഡൈലൂജൻ ബിനാ ഡൈവർജൻ ചീജേ പഹുഞ്ചതി ഹൈ ക്യോ സേവാ ഹി സബ്സേ ബഡാ ഡ്രൈവിംഗ് ഫോഴ്സ് ഹൈ.
0: സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി തങ്ങൾ തൈകൾ നട്ടതായും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും അവർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ എന്നീ G4 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ G4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇക്കാര്യം അറിയിച്ചത്. സമിതിയുടെ വിപുലീകരണം പരിഷ്കരണ നടപടികളിൽ അനിവാര്യമാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ദേശീയ അരിവാൾ രോഗനിർമ്മാർജ്ജന ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമഗ്രമായ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ വിശദീകരിച്ച് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. 2047 അരിവാൾ രോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 2023 ഇന്ത്യ ഈ ദൌത്യം ആരംഭിച്ചതെന്ന് അവർ വ്യക്തമാക്കി. അരിവാൾ രോഗ ചികിത്സയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും തുല്യത ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള കൂട്ടായ്മയായ 1ACD ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യ സഹ ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിസ്ഥാന സൌകര്യ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് പ്രഥമ പരിഗണന എന്നിവയിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ലോക സമുദ്രദിനത്തോടനുബന്ധിച്ച് പങ്കുവച്ച സമൂഹമാധ്യമ സന്ദേശത്തിൽ ശ്രീ സോനോവാൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായുള്ള സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. രാജ്യത്തെ മൊബൈൽ ഫോണുകളുടെ ആകെ ആഭ്യന്തര ആവശ്യകതയുടെ 99.2% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക സെക്രട്ടറി എസ് കൃഷ്ണ. ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ 2026 13th വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിവർഷം ഏകദേശം 32 മുതൽ 33 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്ന് ശ്രീ എസ് കൃഷ്ണ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2019 ഓഗസ്റ്റ് 15 ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ജൽജീവൻ മിഷൻ എത്രത്തോളം പ്രയോജനപ്രദമായി എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തെ വിദൂര ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പൈപ്പ് വഴി ജലവിതരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് പ്രതിദിനം ഒരാൾക്ക് 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണം. മഴവെള്ള ശേഖരണം, ഭൂഗർഭജല റീചാർജ്, ജലത്തിന്റെ പുനരുപയോഗം എന്നിവയ്ക്കായി പദ്ധതിയിൽ തുക വിലയിരുത്തുന്നുണ്ട്. കുടിവെള്ള ഗുണനിലവാരത്തിലും പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ 2.0 കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളി മെഡൽ നേടിയ റോഷിബിന ദേവിയെയും പുരുഷന്മാരുടെ ഡബിൾസ് കൾസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ സത്നം സിംഗിനെയും സൽമാൻഖാനെയും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനാസ് ദാലിവാളും അനന്ത്ജീത് സിംഗും ഫൈനലിൽ കടന്നു. മിക്സഡ് ഡബിൾ സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും വേലവൻ സിന്ധിൽകുമാറും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. മുക്കുബണ്ഡം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണമാലയും കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. ഊർജം, ധാന്യവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ പരിമിതമായൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക. ഇരുപക്ഷവും ഇത്തരം ക്രമീകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. അതേസമയം ഇതു സംബന്ധിച്ച് ഔദ്യോഗികമായ നിർദ്ദേശങ്ങളോ കരാറുകളോ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 9 യാത്രക്കാർ മരിച്ചു. നോയിഡയിൽ നിന്ന് ആഗ്രയിലേക്ക് പോവുകയായിരുന്ന ബസിൽ 35 യാത്രക്കാരുണ്ടായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണമെന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെ G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഉഷുവിൽ വെള്ളിയും സ്കൽസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: നല്ല പായസം വെച്ചിട്ട് അതിൽ കാഞ്ഞരക്ക് ഒരു അരച്ചു ചേർത്തത് പോലെ ആ ഇന്നലത്തെ പരിപാടി.
1: ഓ ശരിയാടോ, സഹിക്കാൻ പറ്റിയില്ല. ഇവനെയൊക്കെ പിടിച്ച് സ്വാഗതം പറയാൻ ഏൽപ്പിച്ചവനെ വേണം പറയാൻ.
0: സ്റ്റേജിൽ വന്നിരിക്കുന്നത് ആരാണ്, എന്താണ് എന്ന് ചുരുക്ക വാക്കുകൾ അങ്ങ് പറഞ്ഞാ പോരായോ?
1: അതാ വേണ്ടത്. അതിനു പകരം നമ്മുടെ സ്ഥലത്തിന്റെ പ്രത്യേകത, തെരഞ്ഞെടുപ്പ് കാലത്ത് വഴക്ക് നടന്ന കാര്യം, പണ്ട് പൊതുയോഗത്തിന് മറ്റു തെറ്റുകാരന് കാശിന് വിളങ്ങിയ കാര്യം, വല്ല കാര്യമുണ്ടോ ഇതൊക്കെ കേറി എന്ന് പറഞ്ഞിട്ട്?
0: ഇതൊന്നുമല്ല രസം. സ്വാമിനാഥന് സ്വാഗതം പറയാൻ കേറിയപ്പോ തന്നെ പലരും പിറുപുറത്തുണ്ടിറങ്ങിപ്പോയി.
1: ഇതിന്റെ ഇടയ്ക്ക് അത്യാവശ്യം പലതവണ പറഞ്ഞ് പ്രസംഗം നിർത്താൻ
0: ഞാനും കണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത 20 മിനിറ്റ്
1: ഇവന്റെയൊക്കെ തോലിക്കട്ടിയാ ഭാരം.
0: ഇവൻ ഇനി എവിടെങ്കിലും പ്രസംഗിക്കാൻ കേറിയ മൈക്കുകാരനോട് ഓഫ് ചെയ്യാൻ പറയണം.
1: അവന്റെ വളിച്ച സ്വാഗത പ്രസംഗം കൊണ്ട് എന്തോ പറ്റിയത്. മുഖ്യ പ്രഭാഷകൻ ഉൾപ്പെടെ പലരും അവരുടെ പ്രസംഗം അങ്ങ് ചുരുക്കി.
0: സംഘടനയുടെ രക്ഷാധികാരി ബാലചന്ദ്രൻ സാറിനെ കാണുമ്പോ ഞാൻ പറയും, മേലാൽ ഈ സൈസ് വേട്ടാവളിയന്മാരെ സ്റ്റേജിൽ കയറ്റരുതെന്ന്.
1: സ്വാഗതം പറഞ്ഞു പറഞ്ഞേ അവസാനം അങ്ങ് തെറ്റിപ്പോയി. കവിയെ നാടകക്കാരനാക്കി, നാടകക്കാരനെ കായിക താരമാക്കി. ഞങ്ങളത് കേട്ടങ്ങ് പൊട്ടിച്ചിരിച്ചു.
0: അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഡേറ്റ് പറഞ്ഞ തെറ്റി ആരാണ്ട് തിരുത്തിക്കൊടുത്ത്.
1: അവൻ ബന്ധുക്കളെ ഒക്കെ വിളിച്ച് തടച്ചുകൊണ്ടിരുത്തിയായിരുന്നു.
0: ഇനി മേലാൽ അവന്റെ പ്രസംഗം കേൾക്കാൻ അവരാരും വരുത്തില്ല.
1: എന്താണ് ഉണ്ണി, നിന്റെ അപ്പൊ ഞങ്ങള് നാട്ടുകാരെയൊക്കെ പറ്റിക്കുവാണോ?
2: അപ്പൊ ചോദിക്കുന്നവരോടൊക്കെ മറുപടി വരുന്ന ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: അത് ശരിയാ, എപ്പോഴാ അടകൊന്ന് വിളിച്ചു ചോദിച്ചു കാണും.
2: അത് മാത്രമല്ല, മുറ്റത്ത് പന്തലും കസേരയൊക്കെ കൊണ്ടിരുന്ന ശശി വിളിച്ച്, പ്രസി ജോലിക്ക് പോകുന്ന രവി വിളിച്ചിട്ടേ തഞ്ചാനിയ കാർഡ് അടിക്കാൻ അവരുടെ പ്രസി കൊടുക്കണമെന്നും പറഞ്ഞു.
1: എന്തോ ആയാലും ഇതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട്.
2: ഇത് എങ്ങനെ പറ്റിയതാണെന്നറിയാവോ?
1: ഇല്ല, അത് ഞങ്ങൾ അറിഞ്ഞില്ല.
2: അമ്മാവ അപ്പൂപ്പനെ ആശുപത്രി കൊണ്ടുപോയത് ആംബുലൻസിലല്ലയോ?
1: അത് ഞങ്ങൾ അറിഞ്ഞു.
2: ആ ICUയിലാക്കിയത് ചിലരൊക്കെ വെന്റിലേറ്ററിൽ ആക്കിയെന്ന് അങ്ങ് പറഞ്ഞു നടന്നു.
0: അവർക്ക് അറിയാവുന്നതൊക്കെ അങ്ങ് പറഞ്ഞു.
2: ഇതിനിടയില് ദുബായിൽ നിന്ന് മൂത്ത മാമനും മുംബൈന്ന് വലിയ മാമനും ഒക്കെ വന്നു.
0: അവരും മരണ വാർത്ത അറിഞ്ഞാണോ വന്നത്?
2: അല്ല, 2 ദിവസം കഴിഞ്ഞപ്പോ മൂത്ത അമ്മാവൻ പറഞ്ഞ് അപ്പൂപ്പനെ എറണാകുളത്തുള്ള ആശുപത്രി കൊണ്ടുവന്നു.
1: ഓ, പുള്ളിക്കാരന്റെ മോൻ എറണാകുളത്താണല്ലോട്ട് ജോലി നോക്കുന്നത്.
2: ആ അത് തന്നെ, അത് തന്നെ. അങ്ങനെ അപ്പൂപ്പനെ വീണ്ടും ആംബുലൻസ് കയറ്റി എറണാകുളത്ത് ആശുപത്രി കൊണ്ടുപോയി.
0: അയ്യോ, അക്കാര്യം ഒന്നും ആരും അറിഞ്ഞില്ല.
1: നാട്ടുകാരെ ചിലരൊക്കെ വെന്റിലേറ്ററിലാണെന്നും പറഞ്ഞായിരുന്നത്.
2: അപ്പൂപ്പനെ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന്റെ പിറ്റേ ദിവസം ഇവിടുന്ന് ആരാണ്ടൊക്കെ നമ്മുടെ പഴയ ആശുപത്രി കാണാൻ വന്നു. വന്ന ദിവസം തന്നെ ബാലകൃഷ്ണപിള്ള എന്ന് പേരുള്ള ഒരു രോഗി മരിച്ചായിരുന്നു.
1: അങ്ങനെ വരട്ടെ, നിന്റെ അപ്പൂപ്പന്റെ പേരും ബാലകൃഷ്ണപിള്ള ഇല്ലയോ?
2: വന്നവര് വിചാരിച്ച് അപ്പൂപ്പനായിരിക്കുമെന്ന്. അവരവിടെ നിന്നോണ്ട് തന്നെ പലർക്കും ഫോൺ ചെയ്ത് അപ്പൂപ്പൻ മരിച്ചെന്ന് പറഞ്ഞു.
1: എടാ, ഇങ്ങടെ അപ്പൂപ്പൻ ഇപ്പൊ എന്താ പറയാൻ കാണൂടാ?
0: എന്താണോ ചിരിച്ചത്?
2: ഞാൻ 5 കൊല്ലത്തിന് അപ്പൂപ്പനോട് പ്രായം ചോദിച്ചപ്പോഴേ 90 ആണെന്നാ പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്.
1: വാവ് മനുഷ്യൻ, ഒന്നും സംഭവിക്കാതിരിക്കട്ടാ.
2: ഇപ്പൊ നോക്കിക്കോണം, എറണാകുളത്ത് ആശുപത്രി ഡിസ്ചാർജ് ചെയ്താ പിറ്റേ ദിവസം ഇവിടെ വരണമെന്ന് പറയാം അപ്പൂപ്പൻ.
0: വാർദ്ധക്യമല്ലേ, ആഗ്രഹം പോലെ നടക്കട്ടെ. വാർദ്ധക്യം 2ാം ബാല്യം ആസ്വദിക്കട്ടെ അവോളം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
3: താൻ എന്റെ ഒപ്പം പാടു. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

വീണ് പോകുന്നത് തെറ്റൊന്നുമില്ല, എന്നാലേ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാലം കടപുഴക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇന്ന് പറയണമെന്നാണ് ഓർത്തു വന്നത്. കാലം കടപുഴകിയ മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴേ ഇന്നത്തെ ദിവസം അതിന് വലിയ പ്രത്യേകതയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ടവർ കേരളത്തിൽ ജയിലിലാണ്. ഒന്നേ ഒരു മാധ്യമ ഉടമയാണ്, മറ്റൊന്ന് പോലീസിൽ ഉന്നത തസ്തിയിൽ വിരമിച്ച മറ്റൊരാൾ. ഇരുവർക്കും സമ്പത്ത് അവരുടെ പ്രായത്തിനും നിലനിൽപ്പിനു വേണ്ടിയും പട്ടിണി മാറ്റാൻ വേണ്ടിയും സ്വന്തമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സമ്പത്തും സ്ഥാനമാനങ്ങളും യഥേഷ്ടം അനുഭവിച്ചവരാണ് അവർ. പക്ഷേ അവരധികാര സ്ഥാനങ്ങളിൽ കത്തി ജ്വലിച്ച പ്രൊഫൈൽ ചൊരിഞ്ഞു നിന്നവർ ഇന്ന് കവിതയിൽ സൂചിപ്പിക്കുന്നത് പോലെ വീണ് പൊട്ടിത്തേർന്ന് ജയിലറയ്ക്കുള്ളിലാണ്. അതിന് മനോഹരമായ ഒരു ഗ്രീക്ക് തത്വ ചിന്തയുണ്ട്. ആ ഗ്രീക്ക് തത്വ ചിന്തയിൽ ഈ കത്തിപ്പടലിനെയും കത്തിത്തീരലിനെയും ഒടുവിൽ പൊലിഞ്ഞു പോകുന്നതിനെയും ഒക്കെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഗ്രീക്ക് ചിന്തയിൽ മാത്രമല്ല, ഏത് മതങ്ങളുടെയും ആധികാരിക ഗ്രന്ഥങ്ങളിൽ ധർമ്മവും സത്യവും നീതിയും അതിൻ്റെ മൂല്യവും അധർമ്മത്തിൻ്റെയും അസത്യത്തിൻ്റെയും താൽക്കാലിക വിജയത്തിനപ്പുറമുള്ള നാശവും നഷ്ടവും അതെടുത്ത് പറയാറുണ്ട്. കാലം അങ്ങനെ മനുഷ്യരെ ചില കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. കണ്ണ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ഹൃദയം കൊണ്ട് കാണാനും ചിന്തകൾ കൊണ്ട് അടയാളപ്പെടുത്താനുമായാലേ ആ കാഴ്ച കൊണ്ട് ഒരു ഫലമുള്ളൂ. കാലത്തിൻ്റെ കടപുഴുക്കിയ കാഴ്ചപ്പാടുകൾ, അതിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം.

ഇന്നത്തെ കാലത്തിന്റെ അടയാളപ്പെട്ട മനുഷ്യരായി അധികാര സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവരും അതുപോലെ തന്നെ സമ്പത്തിന്റെയും സൗകര്യങ്ങളുടെയും ഒക്കെ നടുവിൽ ജീവിക്കുന്നവരുമൊക്കെ ഒരു കാലത്തെ കടുത്ത പരിശ്രമങ്ങളോടെയും പരീക്ഷണങ്ങളെ നേരിട്ട് കടന്നു വന്നവരാണ്. കാലം അവർക്കൊക്കെയും അവരുടെ അധ്വാനത്തോടൊപ്പം ഭാഗ്യമെന്നും വിധിയെന്നും നമ്മൾ വിശ്വസിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടി നൽകിയപ്പോൾ അവരൊക്കെ ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു കാലത്ത് ചായ വിൽപ്പന നടത്തിയിരുന്ന ആളായിരുന്നുവെന്ന് അഭിമാനപൂർവ്വം അദ്ദേഹം തന്നെ പറയാറുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിമാരും ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നവരെല്ലാം ഒരു കാലത്ത് കഷ്ടപ്പാടിന്റെ കഥകൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. പലതും തികയാത്ത അവസ്ഥ രണ്ടറ്റും കൂട്ടാൻ വേണ്ടി പാടുപെട്ടവർ, വീട്ടിൽ ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായവര്, ഭക്ഷണം പോലും ചിലപ്പോൾ തികയാതെ വന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവർ, ഇതൊക്കെ കാലം ഒരാളിനെ അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ച് കരുത്താക്കി ആ കരുത്തിന്റെ പിൻബലത്തിൽ കാലം നൽകുന്ന കസേരയിൽ കടന്നിരിക്കാൻ അവസരം നൽകുന്നവരാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയും വിധിയും ഭാഗ്യമെന്നും വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹവും ഒക്കെ ചേർന്നതാണ്. ഇല്ലെങ്കിൽ അഹങ്കരിച്ചു പോവും. അഹങ്കരിച്ചാൽ അതിന്റെ തിരിച്ചടി നേരിട്ടങ്ങ് വന്നേക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉന്നത സ്ഥാനിയും സമ്പന്നരുമായ ആളുകൾ ജയിൽ തറയിൽ പായ വിരിച്ച് കിടക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതും അതും കാലത്തിന്റെ ഒരു കണക്ക് തീർക്കലാണ്. ഇത് എന്റെ

കല്ലിന് മുണ്ടൊരു കഥ പറയാൻ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളിൽ നിന്നും പണ്ട് പഠിച്ച പാഠപുസ്തകത്തിൽ ഒരു പാഠമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരു കല്ല്, അത് സഞ്ചരിക്കുന്ന നാടുകളിലെയും ചരിത്രങ്ങളുടെയും അവസ്ഥകളിലൂടെയൊക്കെ കഥ പറയുകയാണ്. അങ്ങനെയാണ് ആ കല്ല് രൂപപ്പെടുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മൂർച്ചയും മിനുസവും മൃദുഭാവവും കഠിനഭാവവും ഒക്കെ നമുക്ക് കൈവരുന്നത്. അതൊന്നും അനുഭവങ്ങളുടെ ചുറ്റുപാടുകൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഗ്രീക്കിലൊരു പഴമൊഴിയുണ്ട്, ഒരു തത്ത ചിന്തയുണ്ട്, ഹുബ്രീസ് എന്നാണ് പറയുന്നത്. ഹുബ്രീസ് എന്നാൽ അധികാരമോ സമ്പത്തോ ഒക്കെ വരുമ്പോൾ അഹങ്കാരവും ധാർഷ്ട്യമൊക്കെ ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. അതിനെ വിവിധ ഘട്ടങ്ങളും ഗ്രീക്ക് ദർശനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ ഘട്ടമാണ് നെമസിസ് എന്ന് പറയുന്ന മറ്റൊരു ഘട്ടം. അവിടെ വരുമ്പോഴേ ഇതെല്ലാം കൂടി ഇയാൾ ഏറ്റ് സ്വയം തകർന്നു പോകുന്ന അവസ്ഥയെത്തും. ഇതൊക്കെ കാലം നമ്മളോട് പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. കാലത്തെ സാക്ഷ്യപ്പെടുത്തിയാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. ഏത് ഗ്രന്ഥങ്ങൾ വായിച്ചാലും ഏത് സിനിമ കണ്ടാലും നമ്മൾ എവിടെ ജീവിച്ചാലും ആ ജീവിക്കുന്ന പ്രതലങ്ങളിലും കാണുന്ന കാഴ്ചയിലും വായിക്കുന്ന പുസ്തകത്തിലും എല്ലാം ഒരു കാലമുണ്ടാകും. പറയാറില്ലേ, ആ കാലം, അന്നത്തെ കാലം, പ്രാചീന കാലം, പഴയ കാലം, ഇതെല്ലാം ഈ പറയുന്ന അനുഭവങ്ങളുടെ കാലച്ചേർത്തണിയിക്കുന്ന വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ്. കാലത്തെ കൂടി ചേർത്ത് വായിക്കാതെ ഒന്നും പൂർണ്ണമാകില്ല. കാലത്തിൽ നിന്നും വേർപെട്ട ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലതാനും. എല്ലാം കാലത്തോട് ചേർത്ത് വെച്ചതാണ്. കാലം നൽകിയതാണ്. കാലം തിരിച്ചെടുക്കുന്നതാണ്. കാലം കണക്ക് പറയുന്നതാണ്. കാലം കണക്ക് പറയിക്കുന്നതാണ്.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: കാലം കടപുഴക്കിയ മനുഷ്യരിൽ കണ്ണീരിൽ കുതിർന്നു പോയ ചിത്രങ്ങളുണ്ട്. അത് പറയാതെ എങ്ങനെ പൂർത്തിയാകും? ഇന്നിരിക്കുന്ന കാലത്തിൽ ഇരുന്നു കൊണ്ട് 10 വർഷമൊന്ന് തിരിച്ചു വെച്ച് നോക്കി, എത്രയോ പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. നമ്മളെ പ്രസവിച്ചവർ, നമ്മളെ വളർത്തിയവർ, നമുക്ക് താങ്ങും തണലുമായി നിന്നവർ, നമ്മളെ ചേർത്ത് പിടിച്ചവർ, അതെല്ലാം കാലത്തിൻ്റെ സഞ്ചാരപഥങ്ങളിൽ കവർന്നെടുക്കപ്പെട്ടതാണ്. കാലാവശേഷനാവുക എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. കാലം മാത്രം അവശേഷിക്കുക എന്നതാണ് കാലാവശേഷനാവുക എന്ന് പറഞ്ഞാൽ. കഥാവശേഷനാവുക എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കഥയായി മാറുന്ന മനുഷ്യ ജീവിതം. അതെ, ആ ഓർമ്മകളിൽ കണ്ണീരണിയാതെ എങ്ങനെ കാലത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും? നമ്മളെ ശാസിച്ചവർ, നമ്മളെ കാത്തിരുന്നവർ, നമ്മളെ വഴക്കുണ്ടാക്കിയവർ, നമ്മൾ പരിഭവം പറഞ്ഞവർ, നമുക്ക് മതിയാകാത്തവർ, നമ്മൾ മടുത്തു പോയവർ, ആരുമില്ല ചുറ്റിനും. ഇനി കുറേ കഴിയുമ്പോൾ നമ്മളും ഉണ്ടാവില്ല. അപ്പോഴും കാലം മുന്നോട്ട് സഞ്ചരിക്കും. കാലമേ സാക്ഷി, കാലമേ സത്യം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.
1: നന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹായ് ഹലോ, ഗുഡ് ഈവനിംഗ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ 28-ാം ഓണമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഒരു ക്ഷീണത്തിലായിരിക്കാം എല്ലാവരും അല്ലേ. എന്തായാലും വളരെ ഗംഭീരമായി തന്നെ ആഘോഷപൂർവ്വമായി തന്നെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും നന്ദികേശന്മാരെ ഒളിച്ചിറ പഠനത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ചില നന്ദികേശന്മാരെയൊക്കെ ഇന്നും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടാകും അല്ലേ. ഒളിച്ചിറയിലേക്ക് പോയിട്ടുള്ളവരും പോകാൻ കഴിയാത്തവരും മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്കെല്ലാം കേൾക്കാട്ടോ. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളും വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544700091 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. ഞാനിവിടെ വെയിറ്റിംഗ് ആണ്.

റീമേക്ക് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഹൃദയം കവർന്ന പാട്ടുകൾ മറ്റ് പലതുണ്ടെങ്കിലും ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത സംതിങ് സ്പെഷ്യൽ അല്ലെ. അപ്പൊ ഈ ഒരു പാട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ്. നിങ്ങൾക്കും ഈ പാട്ട് തീർച്ചയായിട്ടും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പാട്ടുകൾ ആസ്വദിക്കാൻ വേഗം വിളിക്കാം 9544700912 എന്ന നമ്പറിലേക്ക്. ഇത് എൻ്റെ റേഡിയോ 91.2-ൽ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഈ പാട്ടുകൾക്കിടയിൽ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇന്ന് മുതൽ സെപ്റ്റംബർ 26 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ചോദിക്കും, ഇത് സ്ഥിരമായിട്ടുള്ള ഒരു അറിയിപ്പല്ലേ, എന്താണ് ഇതിന് പ്രത്യേകതയെന്ന്. അതെ, ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ്. നമുക്കൊരു കോളർ ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.

എന്നാണ് അറിഞ്ഞത്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചല്ലോ ഒരുപാട് സന്തോഷം. അപ്പോ നല്ലൊരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് കുറേയേറെ മെസ്സേജസ് എത്തിയിട്ടുണ്ട്. ഹായ്, എന്റെ പേര് അശ്വതി. മഴയെത്തും മുൻപേ എന്ന സിനിമയിലെ എന്തിനു വേറൊരു സൂര്യോദയം ഈ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ച് തരാതിരിക്കുമോ? ഇങ്ങനെ ഒരു പാട്ട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വെച്ച് തരാതിരിക്കുന്നത്? ഉറപ്പായിട്ടും നമുക്ക് പാട്ട് കേൾക്കാട്ടോ. അപ്പോൾ വേഗം തന്നെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. നമുക്ക് രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്കായി കേട്ടിട്ട് തിരികെ എത്താം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: യെസ് ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഡിസംബർ എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇടിമിന്നലിന്റെ കാര്യമാണല്ലേ, പാട്ടിന്റെ ഓളത്തിൽപ്പെട്ട് അതങ്ങ് വിട്ടുപോയി കേട്ടോ. ഇടിമിന്നലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇടിമിന്നൽ വളരെ അപകടകാരിയായ ഒന്നാണ്, ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടാൽ തുറസായ സ്ഥലങ്ങളിലൊന്നും നിൽക്കാതെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ജനലിനും വാതിലിനും സമീപം ഒന്നും നിൽക്കരുത്. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഒഴിവാക്കേണ്ടതാണ്. ഇടിമിന്നൽ സമയത്ത് കുളിക്കാനോ അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കാനോ ജലാശയങ്ങളിലേക്ക് ഇറങ്ങാനോ ഒന്നും തന്നെ പാടില്ല. മാത്രമല്ല വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഈ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല. ബൈക്ക്, സൈക്കിൾ, ട്രാക്ടർ തുടങ്ങിയവയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് അഭയം പ്രാപിക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞു മക്കളോടൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ കുട്ടികൾ ടെറസിലും തുറസായ സ്ഥലങ്ങളിലും ഒക്കെ കളിക്കാൻ പോകുന്നതാണ്. അവരെ ഇതിന്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു സമയത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടിമിന്നൽ കാണുമ്പോൾ മാത്രം ജാഗ്രത പാലിക്കേണ്ടതല്ല കേട്ടോ, കാർ മേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സുരക്ഷിതരാകാൻ ശ്രദ്ധിക്കണം. അപ്പൊ ദേ നമുക്ക് കോൾസും മെസ്സേജസും ഒക്കെ എത്തിയിട്ടുണ്ട്, നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: സാദിയ.
0: സാദിയ, എവിടെ നിന്ന് വിളിക്കുന്നു? എന്ത് ചെയ്യാണ്? ഇപ്പോഴാണോ ഫുഡ് കഴിക്കുന്നത്? അതെന്തോ ഒരു ലേറ്റ് ആയി പോയത്. ഇങ്ങനെ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചാൽ വയറിന് പ്രശ്നമാണ് കേട്ടോ, നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, നമുക്ക് കേൾക്കാം. ഈ ഒരു പാട്ട് ഇപ്പോ ട്രെൻഡിങ് ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായി മാറിയിരിക്കുകയാണ്. അതെ, നമുക്ക് അടുത്തൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ കൊല്ലത്ത് നിന്നും വിനു. എനിക്ക് തുടർക്കഥ എന്ന മൂവിയിലെ മഴവില്ലാടും എന്ന സോങ് പ്ലേ ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ കേൾക്കാമല്ലോ.

0: എത്താം എന്റെ റേഡിയോ 91.2 രശ്മി ഹബി ഹോം ഗാനമഞ്ചരയിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇതാ അടുത്ത മെസ്സേജ് നമുക്ക് എത്തിയിട്ടുണ്ട്. ചിത്രം അന്ന അന്ന എന്ന മൂവിയിലെ ആനന്ദ നന്ദനന്ദനം എന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്നത് ബാബുരാജൻ ചേട്ടനാണ് കൊല്ലത്ത് നിന്നും. ചിത്ര ചേച്ചിയും ദാസേട്ടനും ചേർന്ന് പാടിയ മനോഹരമായൊരു പാട്ടാണ്. മാത്രമല്ല അന്ന എന്ന മൂവിയിലെ അടുത്തിടെ ഹിറ്റായ മറ്റൊരു പാട്ടുണ്ടായിരുന്നു. ആദ്യം അന്ന എന്ന സിനിമയുടെ പേര് കണ്ടപ്പോൾ ഞാൻ ആ ഒരു പാട്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ്? വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ. 954-4700-912 എന്ന നമ്പറിലേക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. കൂടെ തന്നെ നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്. ഐ എം സ്മിത സന്തോഷ് ഫ്രം വവകാവ്. പ്ലീസ് പ്ലേ ദ സോങ് സടക്ക് സടക്ക്. ലാലേട്ടന്റെ കിട്ടിലം പാട്ടാണ്, നമുക്ക് കേൾക്കാം.
1: േ കോടി പറന്നേ ആണ്ടവനെ ആണ്ടി മനസ്സേ, ഏ തൈ പിറന്നേ കോടി പറന്നേ മാരിയപ്പ, ഏ തെര ഇഴുക്ക് എന്നച്ചിമുത്ത്, ഏ മത്തളം കൊട്ടേ
2: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: RCTM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: ശിവശക്തി സംഗമതീരം.
1: തിരികേതാമിഴറേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ 9544700912 എന്ന നമ്പറിലേക്ക്. നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് രമ്യ. എനിക്ക് തേന്മാവിൻ കൊമ്പത്ത് എന്ന മൂവിയിലെ കള്ളിപ്പൂങ്കുയിലെ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. കേൾക്കാലോ, നല്ലൊരു പാട്ടാണല്ലേ. കൂടെ തന്നെ നമുക്ക് കോളറും എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
2: ഹലോ,
1: വിശ്വനാഥൻ ചേട്ടാ, എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? കടയാണ്. വീടിനടുത്താണോ?
2: ഓക്കേ,
1: ഇപ്പൊ കടയിലാണോ വീട്ടിലാണോ? ഏത് പാട്ടാണ് വേണ്ടത്?
2: ഞാൻ രണ്ടു വരി പറയാം.
1: ഓക്കേ. കേൾക്കാട്ടോ, കളഭം എന്ന മൂവിയിലെ പാട്ടാണ്, നമുക്ക് കേൾക്കാം.
2: അതെ,
1: ഓക്കെ, എന്തായാലും നമുക്ക് കേൾക്കാട്ടോ. അപ്പൊ നല്ല രണ്ട് പാട്ടുകളാണ് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ സമയം കാത്തു നിൽക്കാതെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആണ് പിന്നിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? വേഗം വിളിച്ചോളൂ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ 28-ാം ഓണ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നും അതിന്റെ ഭാഗമായി നല്ല ഗതാഗത തടസ്സമുണ്ട്, നല്ല തിരക്ക് ഓച്ചിറയിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഓച്ചിറയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ സുരക്ഷിതരായി പോയി വരിക. അതുപോലെ തന്നെ യാത്രക്കാരാണെന്നുണ്ടെങ്കിൽ കാറിലായാലും ബൈക്കിലായാലും ഇൻ കേസ് KSRTC ബസ്സിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത്. സുരക്ഷിതമായ യാത്ര നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ദേ നമുക്ക് പാട്ടിനുള്ള റിക്വസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മുടെ കോളർ എത്തിക്കഴിഞ്ഞു. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, നമസ്കാരം ഗോപിക. ഞാൻ കരുതാപ്പള്ളി അജിയാണ്.
0: അജിച്ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷം? ഒക്കെ 28-ാം ഓണത്തിന് പോയോ?
1: ആ, 28-ാം രാത്രി പോയായിരുന്നു.
0: ആഹാ, എന്നിട്ട്?
1: പോയിട്ട് രാത്രി 12-1 മണിയായപ്പോ വന്നു.
0: ഞാനും ഏകദേശം ആ ഒരു സമയം ആയിട്ടോ എത്തിയപ്പോ. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ 28-ാം ഓണം?
1: നല്ല ആടിപ്പടയായിരുന്നു,
0: കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കലാമണിയിലെ അവളോട് ഇങ്ങോട്ട് വരാൻ പറ പോവാൻ പറ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
0: ഏത് പാട്ടാ?
1: അവളോട് ഇങ്ങോട്ട് വരാൻ പറ പൂരം കഴിഞ്ഞിട്ട് പോവാൻ പറ എന്നുള്ളൊരു പാട്ടുണ്ട് കലാമണിയുടെ.
0: ഓക്കേ ചേട്ടാ, കേൾക്കാട്ടോ.
1: ആ ശരി, എന്നാ നോക്ക.
0: എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട് അധികം ആരും അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. എങ്കിലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. മണിച്ചേട്ടന്റെ പാട്ടില്ലാതെ പിന്നെ എന്താണ്? ഹായ്, ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ. എനിക്ക് ഇഷ്ടമാണ് 100 വേട്ടം എന്ന മൂവിയിലെ മണി തിങ്കൾ ദീപം എന്ന തുടങ്ങുന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷംസീനെയാണ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. അപ്പോൾ പാട്ട് രണ്ടും ബാക്ക് ടു ബാക്കായി കേൾക്കാം. ശേഷം തിരികെ എത്താം.

0: അങ്ങനെ നമ്മൾ പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട ഗാനങ്ങൾ പ്രിയമുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ ഇപ്പോൾ തന്നെ ആസ്വദിക്കാൻ നമ്മുടെ സമയം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമുക്ക് അടുത്ത ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിജിയാണ്. ഹായ് ഗോപിക, എന്തുണ്ട് വിശേഷങ്ങൾ? ചായ ഒക്കെ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ടില്ല കേട്ടോ, ചായ കുടിക്കണം 6 മണിക്ക് ശേഷം. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദാസേട്ടൻ പാടിയ മില്ലേനിയം സ്റ്റാർസ് എന്ന മൂവിയിലെ ദാസേട്ടൻ പാടിയ പറയാൻ ഞാൻ മറന്നു ഈ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ദാസേട്ടൻ മാത്രമല്ല കേട്ടോ, ദാസേട്ടനൊപ്പം ഹരിഹരൻ, വിജയ് യേശുദാസ് എന്നിവരും ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. കൂടെ തന്നെ മറ്റൊരു കോളും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. നന്ദു, എന്തുണ്ട് നന്ദു വിശേഷങ്ങളൊക്കെ? പോയിട്ട് വന്നു? പോയിട്ട് വന്നതാണോ? എന്നിട്ട് എന്തോ പറ്റി, പോയി ക്ഷീണിച്ചോ? നല്ലൊരു ചായയൊക്കെ കുടിക്കൂട്ടോ. ചായ കുടിച്ചു, എന്നിട്ടും ആ ഒരു ഊർജം അങ്ങോട്ട് തിരിച്ചു കിട്ടിയില്ലല്ലോ. ഓക്കെ നന്ദു, ഇത് ഏത് പാട്ടാ വേണ്ടത്?
1: ഒന്നാം രാഗം പാടി ഒന്നിനി മാത്രം തേടി, ആ പാട്ടില്ലേ?
0: ആ പാട്ട് വേണം. ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. തൂവാന തുമ്പികൾ എന്ന മൂവിയിലെ പാട്ടാണ് എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സോങ്. നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും

0: മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഇഷ്ടമുള്ള ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളിപ്പോൾ പാട്ടുകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഹാഫ് ആൻ അവർ മാത്രമാണ് ബാക്കിയുള്ളത്. ദേ നമുക്ക് അടുത്ത കോളർ ലൈനിലെത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ കാസർഗോഡിനൊക്കെ.
0: ഓൺലൈനായി നമ്മളെ കേൾക്കുന്നു അല്ലേ? ഒരുപാട് സന്തോഷം. കാസർഗോഡ് എവിടെയാണ്?
1: കാസർഗോഡ് നെട്ടണിയാണ്.
0: ഓക്കെ, എന്ത് ചെയ്യാണ്?
1: ഞാൻ ഐടിഐ മാഡം, ഐടിഐ പഠിച്ചിട്ടുണ്ടായിരുന്നു.
0: പഠിച്ചുകൊണ്ടിരിക്കുകയാണ്
1: ഇപ്പോഴും. ഐപായ മാഡം.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് ഫോർ ഇയർ ചിത്രത്തിലെ മാഡം.
0: ഫോർ ഇയർ എന്ന മൂവിയിലെ പാട്ട്?
1: ആ, എൻ കനവിൽ ആ പാട്ടല്ലേ.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. ഈ ഒരു കോൾ നമുക്ക് വന്നിട്ടുള്ളത് കാസർഗോഡ് നിന്നുമാണ്. ഒരുപാട് സന്തോഷം. ഓൺലൈനായി ഒരുപാട് പേർ നമ്മളെ കേൾക്കുന്നുണ്ട്. ലോകത്ത് എവിടെ നിന്നാലും നമ്മളെ ആസ്വദിക്കാം. ഗൂഗിളിൽ എൻ്റെ റേഡിയോ .com എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു റിക്വസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. വൈകിയാണ് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത്. ഹായ് ഗോപിക ചേച്ചി, ഗുഡ് ഈവനിങ്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടി രാക്കിളി പാട്ട് എന്ന മൂവിയിലെ ധും ധും എന്ന പാട്ടിനൊന്ന് പ്ലേ ചെയ്ത് തരാമോ? ഇത് ഞങ്ങളുടെ ഡാൻസ് സോങ് ആയിരുന്നു. പ്ലീസ് ചേച്ചി പ്ലേ ചെയ്യണേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. ഓ, പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട് വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 months വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

വരിയും മൊഴികളുമേ മൊഴിയും. മൂവിയിലെ പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇനിയും ബാക്കിയാണ്. നമുക്ക് മെസ്സേജസ് എത്തിയിട്ടുണ്ട്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം. ഗാനമഞ്ജരിയാണ്, കൂടെ ഞാൻ ഗോപിക. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഭൂമിക എന്ന ചിത്രത്തിൽ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ മുകിലേ നീ മൂളിയ രാഗം. മനോഹരമായ ഒരു പാട്ടാണല്ലേ. ഈ ഒരു പാട്ടിന് മിക്കപ്പോഴും നമുക്ക് റിക്വസ്റ്റ് വരാറുള്ളതാണ്. എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ട്. അപ്പൊ ദേ നമുക്ക് മറ്റൊരു റിക്വസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, സുഖമാണോ? ഞാൻ ഷൈല വടക്കും തലയിൽ നിന്നും. എനിക്ക് ഫാൻറ്റം എന്ന മൂവിയിലെ വിരൽ തൊട്ടാൽ വിരിയുന്ന എന്ന സോങ് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടു പാട്ടുകളും സൂപ്പർ സോങ് സെലക്ഷനാണ് അല്ലേ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് ലാസ്റ്റ് മെസ്സേജസിലേക്ക് പോകാം. കീർത്തനയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക ചേച്ചി, ഗുഡ് ഈവനിങ്. എനിക്ക് തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. കൂടെ തന്നെ മറ്റൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അശ്വതി അമ്മുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓം ശാന്തി ഓശാന എന്ന മൂവിയിലെ സ്നേഹം ചേരും നേരം ഈ ഒരു പാട്ടാണ്. അരുണാണ് ഈ ഒരു പാട്ടിന് നമുക്ക് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത്. അപ്പോ അശ്വതിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അരുണിന്റെ വക പാട്ടും വരുന്നുണ്ട്.

മനോഹരമായ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു അല്ലേ. ഇനിയും പാട്ടുകൾ കേൾക്കാൻ ഏറെയാണ്. പക്ഷേ ഇന്നത്തെ രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുടെ സമയം ദേ ഇവിടെ പൂർണ്ണമാകുന്നു. സോ ടാറ്റാ ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

അനുദാത്തമുദാത്ത സ്വരിത പ്രചയം താണ്ഡവ മുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം

0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യനെപ്പോഴും ആഗ്രഹിക്കാറുള്ളതാണ് സ്വസ്ഥത, അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെ പറയുന്നത്. വലിയ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ, കഷ്ടപ്പാടുകൾക്കിടയിൽ, കച്ചവടത്തിനിടയിലൊക്കെ അല്പം സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നത് നല്ലതുമാണ്. പക്ഷേ തിരക്ക് വലിയൊരനുഗ്രഹമാണെന്ന് കൂടി നാം മറന്നുപോകരുത്. തിരക്കിനിടയിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് മുഖങ്ങളെ കാണാൻ, ഒരുപാട് മനുഷ്യരെ കാണാൻ, ഒരുപാട് പ്രയാസങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും വൈവിധ്യമാർന്ന വികാരങ്ങളിലൂടെ സഞ്ചരിക്കാൻ തിരക്ക് നമുക്ക് കാരണമാകുന്നു. ആ തിരക്ക് അങ്ങനെ നമുക്ക് അനുഗ്രഹമാകുന്നു. തിരക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, മനുഷ്യൻ്റെ മനസ്സിലെപ്പോഴും രൂഢമൂലമാകുന്നൊരു വികാരമാണ് സ്വാർത്ഥത. തന്നെക്കുറിച്ചുള്ള ചിന്ത, തനിക്ക് മാത്രമുള്ള ലോകമെന്ന വിചാരം, തനിക്ക് മാത്രം സമ്പാദിക്കണമെന്ന ആഗ്രഹം, ഇത്തരത്തിലുള്ള സ്വാർത്ഥത ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ ഉണ്ടാകുന്നത് അവൻ്റെ മനസ്സ് സ്വസ്ഥമായിരിക്കുമ്പോഴാണ്. തിരക്കായിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവനെക്കുറിച്ച് ഓർക്കാൻ പോലും നേരമുണ്ടാകില്ല. ആ തിരക്ക് നന്മയിലൂടെ കൂടിയാണെങ്കിൽ അത് വലിയ പ്രതിഫലാർഹവുമാണ്. അതുകൊണ്ട് തന്നെ സ്വസ്ഥതയെയും ലീവിനെയും അല്ലെങ്കിൽ അവധിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് പോലെ തിരക്കിനെയും സ്നേഹിക്കാം നാം പഠിക്കണം. പ്രഭാതം മുതൽ പ്രദോഷം വരെ വ്യത്യസ്ത വികാരങ്ങളിലുള്ള മനുഷ്യരുടെ ഇടയിലൂടെ, വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലൂടെ, വ്യത്യസ്ത ചിന്തകളിലൂടെ ഒക്കെ കടന്നുപോകുന്ന തിരക്ക് എപ്പോഴും ഉണ്ടാകണേയെന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ആ തിരക്കിനിടയിൽ ആ തിരക്കിൻ്റെ കാരണങ്ങൾ നന്മയാണെന്നത് മറന്നുപോകാൻ മാത്രം ഇടയാക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം ശുഭകരമാണ്, ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.